ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 5:19. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 2, കൊല്ലവർഷം 1201 കർക്കടകം 8, 2026 ജൂലൈ 24 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി.
2: മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നതും അവനെ ഒരു യഥാർത്ഥ സാമൂഹിക ജീവിയാക്കി മാറ്റുന്നതുമായ ഏറ്റവും മനോഹരമായ വികാരങ്ങളിലൊന്നാണ് അനുതാപം. മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സ്വന്തം ഹൃദയം കൊണ്ട് തൊട്ടറിയുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് നടക്കുക എന്നത് വളരെ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലാണ്. അതായത്, മറ്റൊരാളുടെ അവസ്ഥയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, മറ്റൊരാളുടെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് അനുതാപം. എന്നാൽ ഈ വികാരം എന്നത് വെറുമൊരു സഹതാപമല്ല. സഹതാപം മറ്റൊരാളുടെ അവസ്ഥയോട് തോന്നുന്ന ഒരു താൽക്കാലികമായ പാവം തോന്നൽ മാത്രമാണ്. എന്നാൽ അനുതാപം അതിലും ആഴത്തിലുള്ളതാണ്. ഉദാഹരണത്തിന്, നാം റോഡിലൂടെ പോകവേ ഒരപകടം നടന്നതായി കാണുന്നു. അപകടത്തിൽപ്പെട്ട മനുഷ്യൻ വളരെ വേദനയോടുകൂടി തൻ്റെ ജീവനു വേണ്ടി വിലപിക്കുന്നതായി നാം കാണുകയാണ്. അപകടത്തിൽപ്പെട്ട മനുഷ്യനോട് നമുക്ക് വല്ലാത്ത സഹതാപമുണ്ട്, അദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ ജോലി തിരക്ക് കാരണത്താൽ തനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന ചിന്തയോടുകൂടി നാം അവിടെ നിന്ന് പോവുകയാണ്. ഇതിനെയാണ് നാം കേവലം സഹതാപം എന്ന് പറയുന്നത്. എന്നാൽ ആ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് താൻ തന്നെയാണെങ്കിലോ എന്ന ചിന്തയിൽ, അയാളുടെ വേദന തൻ്റെ വേദനയാണ് എന്ന ചിന്തയിൽ അയാളെ കോരിയെടുത്ത് അയാൾക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി അയാളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേർപ്പെടുക എന്നതാണ് അനുതാപം എന്നത്. ജാതി മത വർഗ ഭേദമന്യേ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്വർണ നൂലാണ് അനുതാപം. വിദ്വേഷവും അസൂയയും നിറഞ്ഞൊരു ലോകത്ത് സ്നേഹ

0: ത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാളത്തെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ട ഏറ്റവും വലിയ മൂല്യവും മറ്റൊന്നുമല്ല ഈ അനുതാപം തന്നെയാണ്. അനുതാപമുള്ള ഒരു മനസ്സ് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ചതിൻ്റെ സഫലത നമുക്ക് കൈവരും. വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും അനുതാപത്തിൻ്റെ പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അതിവേഗം പായുന്ന ആധുനിക ലോകത്ത് മനുഷ്യർ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലായാലും സൗഹൃദങ്ങളിലായാലും പരസ്പരം മനസ്സിലാക്കാൻ അനുതാപം സഹായിക്കുന്നതോടൊപ്പം തെറ്റിദ്ധാരണകൾ മാറ്റുവാനും പരസ്പരമുള്ള സ്നേഹവും ബന്ധങ്ങളുടെ ഊഷ്മളതയും വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അവരുടെ വേദനയിൽ പങ്കുചേരുമ്പോഴും നമ്മുടെ മനസ്സിലും ഒരു പോസിറ്റീവ് ഊർജം നിറയും. ഇത് മനസ്സിന് ശാന്തിയും സംതൃപ്തിയും നൽകുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഫലം അനുതാപമാണ് എന്നത് ഹെലൻ കെല്ലറുടെ വാക്കുകളാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിക്കുന്നു. അനുതാപമാണ് ലോകത്തെ നിലനിർത്തുന്നത് എന്ന് ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ മഹത്വം അളക്കേണ്ടത് അവൻ മറ്റുള്ളവരുടെ വേദന എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും, ഒരു ജീവിയോടും വിദ്വേഷമില്ലാതെ എല്ലാവരോടും സൗഹൃദവും അനുതാപവും പുലർത്തുന്നവനാണ് യഥാർത്ഥ യോഗി എന്ന് ശ്രീമദ് ഭഗവത്ഗീതയും മൊഴിയുന്നു. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവമുള്ളൂ, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്ന് മഹാത്മാഗാന്ധിജിയുടെ മഹത് വചനങ്ങളാണ്. അനുതാപം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒരു മൂല്യമാണെങ്കിലും വ്യത്യസ്തരായ ആളുകളിൽ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമാണ് ഇത് നിലകൊള്ളുന്നത്. എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ ആർക്കും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ആദ്യമായി മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ തടസ്സപ്പെടുത്താതെ അവരെ വിലയിരുത്താതെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ്. ഒരാളുടെ സാഹചര്യം എന്താണെന്ന് പൂർണ്ണമായി അറിയാതെ അവരെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാതിരിക്കുക. ചെറിയ കാര്യങ്ങളിലൂടെയെങ്കിലും ഒരു പുഞ്ചിരി, ഒരാശ്വാസവാക്ക്, അതല്ലെങ്കിൽ ഒരു ചെറിയ സാമ്പത്തിക സഹായം മറ്റുള്ളവർക്ക് തണലാകാൻ ശ്രമിക്കുക. മനുഷ്യൻ വളരെയേറെ പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിൽ അനുതാപത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് കൃത്യമായി വിവരിക്കുകയാണ് റോമൻ ക്രിസ്നറിക്ക് തൻ്റെ എംപതി വൈ ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ് എന്ന പുസ്തകത്തിലൂടെ. ചുരുക്കത്തിൽ, അനുതാപമെന്നത് മനുഷ്യന് സർവേശ്വരൻ കനിഞ്ഞു നൽകിയ മഹത്തായ ഒരു വികാരമാണ്. അത് നിലനിർത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ യോഗി. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ തുടിക്കുന്ന ഹൃദയമാണ് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഷഹദ് ബിൻ അലി.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: by the Cabinet today. He said after incorporating the suggestions of Cabinet colleagues, it will be given its final shape. The Prime Minister said, as the second week of Parliament begins on Monday, government will make every effort to get this bill passed by the House at the earliest. Activist Sonam Wangchuk has ended his hunger strike after 26 days at a private hospital in Gurugram last night in the presence of Union Ministers J.P. Nadda and Jitendra Singh. Wangchuk's wife, Geetanjali Angmo, and senior leaders of Apex body of Leh Ladakh were also present at the hospital. Earlier, 65 members of parliament from different political parties had visited or signed letters urging him to break the fast. Mr. Wangchuk said this was done after long negotiations on various conditions. He urged everyone to stay very vigilant about not allowing violence of any kind anywhere. Meanwhile, Prime Minister Modi has urged Mr. Wangchuk to follow his daily routine as advised by the doctors and regain his previous weight as soon as possible. The Delhi High Court has constituted a new fast-track court with immediate effect to hear cases under the Public Examinations Prevention of Unfair Means Act 2024. In a notification, the High Court said the court of Officer Anu Grover Baliga at the Rouse Avenue Court will function as a specially designated fast-track court to hear the cases under the Public Examinations Act along with the connected offences. The move is aimed at ensuring the expeditious adjudication of cases related to unfair practices in public examinations. The notification came hours after Prime Minister Narendra Modi announced that the centre had decided to establish fast-track court to ensure swift and stringent punishment for those involved in the examination paper leaks. Delhi Metro Rail Corporation, DMRC, has informed that 17 metro stations will be closed from 7:30 a.m. today till further instructions due to security reasons in the national capital. These include Lok Kalyan Marg, Rajiv Chowk, Patel Chowk, Ramakrishna Ashram Marg, Barakhamba Road, Supreme Court, Seva Tirth, Janpath, Jhandewalan, Mandi House, Central Secretariat, ITO, Delhi Gate, Indraprastha, Khan Market, Jorbagh, and Shivaji Stadium. However, DMRC noted that the interchange facility will remain available at Rajiv Chowk, Mandi House and Central Secretariat. The centre has appointed secretaries in different ministries and departments. Vineet Joshi, who is presently Secretary, Higher Education in Ministry of Education, has been appointed as the Secretary, Ministry of Panchayati Raj. Naresh Pal Gangwar will be the new Secretary, Higher Education. T.K. Anil Kumar will be the Secretary, School Education and Literacy. The Appointment Committee of the Cabinet approved these appointments. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, തുലാവർഷ പച്ച, സുഗതകുമാരിയുടെ കവിത, ആലാപനം കെ ആദർശ, തുടർന്ന് അധ്യാത്മരാമായണം എട്ടാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം, സീതാസ്വയംവരം പാരായണം ചെയ്യുന്നത് ചന്ദ്രിക ഗോപിനാഥ്, ശ്രദ്ധ, കൃഷിദീപം, ചുറ്റൂട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 ഓപ്പൺ ഫോറം എന്നീ പരിപാടിയിൽ നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ അനുഷ പി ആർ പങ്കെടുക്കുന്നു പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ ഗാന്ധിമാർഗം, രാഗപരാഗം, ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 ഇശൽ മാല, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 രാത്രി 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 5 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, എം ഫസീല പാടിയത്, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, കൂൺ കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, സതീഷ് കുമാർ പങ്കെടുക്കുന്നു, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്, 7:35 യുവവാണി, 8:15 പാർലമെന്റിൽ ഇന്ന്.

0: എന്ന് 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പാട്ടിൻ്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തെക്കുറിച്ച് വി ടി മുരളി നടത്തിയ പ്രഭാഷണം, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ലളിതഗാനം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: സുഗതകുമാരിയുടെ തുലാവർഷ പച്ച എന്ന കവിത ചൊല്ലുന്നത് ആദർശ കെ കെ.

0: നിങ്ങൾ കേട്ടത് സുഗതകുമാരിയുടെ തുലാവർഷ പച്ച എന്ന കവിത. ചൊല്ലിയത് ആദർശ കെ കെ.
1: കാവ്യാഞ്ജലി.
2: അധ്യാത്മരാമായണം 8-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം സീതാസ്വയംവരം പാരായണം ചെയ്യുന്നത് ചന്ദ്രികാ ഗോപിനാഥ്.

0: അധ്യാത്മ രാമായണം 8-ാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം സീതാസ്വയംവരം പാരായണം ചെയ്തത് ചന്ദ്രിക ഗോപിനാഥ്. ശ്രദ്ധ.
1: കേരളത്തിന്റെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കാനന മേഖലകൾ ഇന്ന് വ്ളോഗന്മാരുടെയും ട്രക്കിംഗ് ഗ്രൂപ്പുകളുടെയും വിഹാര കേന്ദ്രമായി മാറുന്ന ആശങ്കാജനകമായ കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷി നിരീക്ഷണം, ഫോറസ്റ്റ് വ്ളോഗിംഗ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നിവയുടെ മറവിൽ കാടിന്റെ മർമ്മപ്രധാന ഭാഗങ്ങളിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ കടന്നുകയറുന്നവർ ചിത്രങ്ങളും അവയുടെ കൃത്യമായ ജിയോടാഗ് ലൊക്കേഷനുകളും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തുന്നു. അപൂർവ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെപ്പോലും അപകടത്തിലാക്കുന്ന ഈ പ്രവണത വേട്ടക്കാർക്കും കയ്യേറ്റക്കാർക്കും കാട്ടിലേക്കുള്ള വഴി എളുപ്പത്തിൽ തുറന്നുകൊടുക്കുകയാണ്. വനസംരക്ഷണ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ടൂറിസം നമ്മുടെ കാടുകൾക്ക് വരുത്തിവെക്കുന്ന വലിയ ഭീഷണിയെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ജോഷിൽ എം.
2: നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിലോ ഉള്ള വനത്തിൽ പല സ്ഥലങ്ങളും കാണാനുള്ള താല്പര്യം നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ ചില സ്ഥലങ്ങളൊക്കെ കാണാനുള്ള അനുമതി ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് സന്തോഷം അനുമതി ഉണ്ടാവില്ല. എന്നാൽ ഇത്തരം പല സ്ഥലങ്ങളും സാധാരണ ഗൂഗിൾ എർത്ത്, ഗൂഗിൾ മാപ്പ് അതുപോലുള്ള മാപ്പുകളിലൊക്കെ മറ്റ് പല ആളുകളും അവിടുത്തെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ സഹിതം ഇതുകളെ കാണാൻ ചന്തമുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാർക്ക് ചെയ്തായിട്ട് കാണാറുണ്ട്. ഇത്തരം ലൊക്കേഷനുകൾ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇവിടേക്ക് എല്ലാവർക്കും പോകാവുന്ന ഒരു സ്ഥലമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചില ആളുകളെങ്കിലും ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത്തരം സ്ഥലങ്ങളിൽ പോവുകയും അപകടങ്ങളിലൊക്കെ പെടുകയും നിയമലംഘനങ്ങളിലും കേസുകളിലൊക്കെ പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെയും അതേപോലെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലീഗൽ ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ, കടന്നു ചെല്ലാൻ അനുവാദമില്ലാത്ത ചില സ്ഥലങ്ങൾ ഗൂഗിൾ എർത്തിലും ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ളതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടികൾ അനുഭവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാട്ടിലേക്ക് അതിക്രമിച്ചു കയറുമ്പോൾ അത് സാധാരണ വനമാണെങ്കിൽ, റിസർവ് വനമാണെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള ശിക്ഷയും അതുപോലെ വന്യജീവി സങ്കേതമോ നാഷണൽ പാർക്കോ ഒക്കെ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ശിക്ഷയുമാണ് ഉണ്ടാവുക. പലപ്പോഴും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ നിന്ന് കിഴയൊടുക്കിയിട്ടൊന്നും കേസുകൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ കിഴയൊടുക്കിയിട്ട് കേസുകൾ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിലും ഈ ആളുകൾ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തലത്തേക്ക് വാഹനങ്ങളിലോ മറ്റോ പോയുള്ള അത്തരം വാഹനങ്ങളോ ഒക്കെ കണ്ടുകെത്തലിന് വിധേയമാവും. അത്തരം സാധനങ്ങളൊക്കെ അത് ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. മാത്രമല്ല പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അപകടങ്ങൾ, ഉപയോഗത്തിൽ നിന്ന് വീണിട്ടുണ്ടാവുന്ന അപകടങ്ങൾ, മറ്റു തരത്തിലുള്ള പരിക്കുകൾ പറ്റാനുള്ള സാധ്യതകൾ, പാമ്പുകൾ, ആന, കടുവ പോലുള്ള മനുഷ്യന് മരണം തന്നെ സംഭവിക്കാൻ കാരണമായിട്ടുള്ള വന്യജീവികൾ, ഇവയുടെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.

0: മാത്രമല്ല, ഏറ്റവും ഉപരിയായിട്ട് ഇങ്ങനെ ആളുകൾ പോകുന്ന ആളുകൾ കാട്ടിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വന്യജീവികളെയും മറ്റുമൊക്കെ കാടിന് പുറത്തേക്ക് എത്തിക്കുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങളിലെ ആളുകൾ അവർ കൊണ്ടുപോകുന്ന വെള്ളക്കുപ്പികളും അതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ടും ആളുകളുടെ സുരക്ഷയും അതുപോലെ കാടിന്റെ ചൈതന്യം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ അനധികൃതമായിട്ട് കാടുകളിൽ കയറി പോകുന്നത് കാരണമാവുന്ന ഇത്തരം പോയിന്റുകൾ ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനുകൾ ഗൂഗിൾ അർത്ത് നിന്നും ഗൂഗിൾ മാപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടി ഈ ഡിവിഷനിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്.
1: സോഷ്യൽ മീഡിയയിലെ റീലുകൾക്കും ലൈക്കുകൾക്കും വേണ്ടി പരിസ്ഥിതി ലോല മേഖലകളുടെ ലൊക്കേഷൻ പരസ്യപ്പെടുത്തുന്നത് വനസംരക്ഷണത്തിന് വൻ ഭീഷണിയാണ്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ബാദുഷ.
2: കേരളത്തിലെ കാടുകള് സമീപകാലത്തായി ഒരുപാട് ഭീഷണിയെ നേരിടുന്നുണ്ട്. ഇതിനു മുമ്പ് കേരളത്തിലെ കാടുകൾ നേരിട്ടിരുന്നത് ആനവേട്ടക്കാരെയും കയ്യേറ്റക്കാരെയും അതുപോലുള്ള സാമൂഹ്യ ശക്തികളായിരുന്നെങ്കിൽ ഇപ്പം ഒരു പുതിയ ഭീഷണി കേരളത്തിലെ കാടുകൾ നിശബ്ദമായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ കാട്ടിന്റെ ഉള്ളിൽ അനധികൃതമായി കയറി ചെന്ന് അവിടുത്തെ മർമ്മപ്രധാനമായ പ്രദേശങ്ങളും വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റുകളും മനുഷ്യൻ ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ല ാത്ത പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും അനധികൃതമായി കടന്നു ചെന്ന് അതിനെ ജിയോ ടാഗ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കാര്യമായിട്ട് വ്ളോഗർമാരും ഉണ്ട്, അതേപോലെ തന്നെ കാട്ടിന്റെ ഉള്ളിൽ സാധാരണഗതിയിൽ പോകുന്ന പക്ഷി നിരീക്ഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരുപാട് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ആ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഗൈഡുമാര് അറിഞ്ഞോ അറിയാതെയുണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് വലിയ ദ്രോഹ പ്രവർത്തനമാണ്. ഇതിങ്ങനെ ജിയോ ടാഗ് ചെയ്തു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ കാട്ടിന്റെ ഉള്ളിൽ കയറി അനാശാസ്യമായ പല സംഭവങ്ങളും നടത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഫോറസ്റ്റ് ഡിവിഷനിലെ കുറ്റ്യാടി മലവാരത്ത് ഇങ്ങനെ ഒരു ഡിയോ ടാഗിൽ അപ്ലോഡ് ചെയ്തത് കണ്ട് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി പോയ ഒരു സംഘം വഴി തെറ്റി കാട്ടിന്റെ ഉള്ളിൽ അകപ്പെടുകയും അത് വലിയ വിധത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും അവസാനം വനം വകുപ്പ് വലിയ തെരച്ചിലിന് ശേഷം അവരെ കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്കെതിരായി കേസെടുത്ത് വിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ ഇക്കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പെൺകുട്ടി ഒരു ബ്ലോഗർ കടന്നു ചെന്ന് ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവരെ വേലും കേസെടുക്കുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഡിവിഷനിൽ മാത്രം ഇങ്ങനെ 22 പ്രദേശങ്ങൾ ജിയോ ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ കേരളത്തിൽ ഉടനീളം 250 സ്ഥലങ്ങളിൽ ജിയോ ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ കാട്ടിന്റെ ഉള്ളിൽ വാനവേട്ടക്കാർ അതുപോലെ തന്നെ ശിക്കാരികൾ മരം കൊള്ളക്കാർ ഇങ്ങനെയുള്ളതായ കാടിനെ ദ്രോഹിക്കുന്ന കാടിന്റെ ആവാസ വ്യവസ്ഥയെ ഭംഗപ്പെടുത്തുന്ന ആൾക്കാർക്ക് ആരോരും സഹായമില്ലാതെ കടന്നു കയറി അവരുടെ കൃത്യം നിർവഹിക്കാൻ സാധിക്കും. ഇത് കടന്ന് വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഗൂഗിളുമായി ബന്ധപ്പെട്ട് ജിയോ ടാഗ് ചെയ്യുമ്പോൾ കാടിന്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ആയ ഏരിയ ആണെന്നും അവിടെ പോകുന്നത് ട്രസ്പാസ് ആണെന്നും വനം വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അവിടെ കയറി ചെല്ലാൻ പാടില്ല എന്നുമുള്ളതായ ഒരു പൊതുവിദ്യാഭ്യാസം നൽകുകയും അത് ഗൂഗിൾ മാപ്പുകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കേരളത്തിലെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് ചെയ്യണമെന്നാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പോലെയുള്ളതായ കേരളത്തിലെ പരിസ്ഥിതി സംഘടനകൾ ആവശ്യപ്പെടുന്നത്.
1: യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാം, പക്ഷേ കാടിന്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്ത് നശീകരണ വഴിയൊരുക്കാതിരിക്കാൻ യാത്രികർ സ്വയം നിയന്ത്രണം പാലിക്കണം. സഞ്ചാരിയും നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും കൂടിയായ ജയപ്രകാശ് നിലമ്പൂർ ശ്രദ്ധയോട്.
3: കേരളം ജൈവ വൈദ്യത്തിന്റെ നാടാണ്. ജൈവ വൈദ്യ കാഴ്ചകൾ കേരളീയരെ വിദേശീയരെ എന്നും ആകർഷിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പല മലമടക്കുകളിലും അപൂർവ കേന്ദ്രങ്ങളിൽ ഇന്ന് ജിയോ ടാഗ് ചെയ്ത് പല ആളുകളെയും കൊണ്ടുപോകുന്ന കച്ചവടമാക്കുന്ന ഒരു പ്രവണത പുതുതായി കടന്നു വരികയാണ്. നമ്മുടെ മലമടക്കുകളിലൊക്കെ തന്നെ കേരളത്തിൽ നാം കാണേണ്ട ഒട്ടേറെ കാഴ്ചകളുണ്ട്. പക്ഷെ എല്ലായിടത്തും നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലങ്ങളല്ല തന്നെ. കഴിഞ്ഞൊരു 36 വർഷമായി വിദ്യാർത്ഥികളുമായി കേരളത്തിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് പ്രകൃതി പഠന ക്യാമ്പുകൾ യാത്രകൾ സംഘടിപ്പിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ കാടിന്റെ നിഗൂഢതകളിലേക്ക് ഉള്ളറകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാറില്ല. യഥാർത്ഥ യാത്രകർ കാടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അധികൃതർ അനുവദിച്ചിട്ടുള്ള ചില പ്രത്യേക മേഖലകളിൽ പോവുകയാണ് നല്ലത്. പക്ഷെ ഇന്ന് അതിലും ഉള്ളിലായി വളരെ ഉൾത്തടങ്ങളിൽ അത്യപൂർവ സസ്യജാലങ്ങളും ജീവജാതികളും ഒക്കെ ഉള്ള പ്രദേശങ്ങളിലേക്ക് നിരന്തരമായ ആളുകൾ കടന്നു കയറുന്നത് നമ്മുടെ ജൈവ വൈവിധ്യത്തിനും കാലങ്ങളായി നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥകളുടെ നാശത്തിനും കാരണമാവുകയാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞ 36 വർഷമായി

0: നിലമ്പൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ പല മേഖലകളിലേക്കും കുട്ടികളുമായും മുതിർന്നവരുമായൊക്കെ യാത്രാ പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിക്കുന്നവരാണ്. ഒരിക്കൽ നമ്മൾ കാടിന്റെ വളരെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ കാടിനെ ഹനിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കോ പോകാറില്ല. യഥാർത്ഥ യാത്രികൻ അവന്റെ കാൽപ്പാട് പോലും പതിയാതെ സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോരണമെന്നാണ് പറയുക. പക്ഷേ നിർഭാഗ്യവശാൽ പുതിയ കാലത്ത് പുതിയ ബ്ലോഗർമാരും എല്ലാവരും അങ്ങനെയല്ല, ചിലരെങ്കിലും അവരുടെ റീച്ചും അവരുടെ വരുമാന വർധനവും ഒക്കെ വേണ്ടി അത്തരത്തിലുള്ള പല നിഗൂഢ മേഖലകളിലും കാടിന്റെ ഉള്ളറകളിൽ ജിയോ ടാഗ് ചെയ്യുന്നതും അവിടേക്ക് സന്ദർശകരെ നയിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഒക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ എതിർക്കപ്പെടുകയും അതിലൊക്കെ ഇടപെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാരണ വൈവിധ്യവും കാടിന്റെ ആസ്വാദ്യമൊക്കെ പുതിയ തലമുറയ്ക്ക് കിട്ടേണ്ടത് തന്നെയാണ്, അവർക്ക് അതിന് അർഹതയുമുണ്ട്. അതിന് സർക്കാർ വനംവകുപ്പും മറ്റ് വകുപ്പുകളൊക്കെ തന്നെ അനുവദിച്ചിട്ടുള്ള മേഖലകളിൽ സന്ദർശനം നടത്തുകയും അവിടെ വനപാലകരുടെ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളുടെ അനുമതിയോടെ അവിടുത്തെ പഠന സംരക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിനപ്പുറത്ത് കാടിന്റെ ഉള്ളറകളിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ എത്തിപ്പെടുന്നത് വലിയ അപകടങ്ങളായിരിക്കും. മാത്രമല്ല നമ്മുടെ ജൈവവൈദ്യ സമ്പത്തിന്, കേരളത്തിലെ കാട് എന്ന് പറയുന്നത് 24 ചെറു കഷ്ണങ്ങളെ പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ കാടിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാടിന്റെ ഉള്ളറകളിലേക്കുള്ള ആളുകളുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ കാരണമാവും. നമ്മുടെ വിദ്യാർത്ഥികളെ യുവജനങ്ങളൊക്കെ തന്നെ കാടിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ജൈവവൈദ്യ സമ്പത്തിന്റെ നിലനിൽപ്പിന്റെ നമ്മുടെ ജീവിത സുരക്ഷത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാവേണ്ടതുണ്ട്. ഉള്ളറകളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള സന്ദർശനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള ജിയോ ടാഗ് പോലുള്ള പുതിയ പ്രവണതകളെ നിരുത്സാഹപ്പെടുത്താൻ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
1: സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തിലൂടെ പരിസ്ഥിതി ലോല മേഖലകളുടെ സ്വകാര്യതയും സുരക്ഷയുമാണ് തകരുന്നത്. കാടുകളെയും വന്യജീവികളെയും വെറുമൊരു സോഷ്യൽ മീഡിയ കണ്ടന്റായി മാത്രം കാണുന്ന രീതി മാറിയേ തീരൂ. നിയമങ്ങൾ കർശനമാക്കുന്നതിനൊപ്പം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വമുള്ള പെരുമാറ്റവും ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ ഈ കാനന സമ്പത്ത് വരും തലമുറയ്ക്കായി നമുക്ക് കാത്തുസൂക്ഷിക്കാനാകൂ. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം MK ദിലീപ്.

0: കൃഷിദീപം.
1: ചിക്കു എന്നുകൂടി പേരുള്ള സപ്പോട്ടയ്ക്ക് ആരും ഇഷ്ടപ്പെടുന്ന തേൻ മധുരമാണ്. മെക്സിക്കൻ സ്വദേശിയായ ഈ ഉഷ്ണമേഖലാ വിളയ്ക്ക് പോഷക ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. വരണ്ട കാലാവസ്ഥയാണ് കൃഷിക്ക് യോജ്യമെങ്കിലും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും നല്ല വിളവ് നൽകും. കുറഞ്ഞ പരിചരണത്തിലും നല്ല ഉൽപ്പാദനം നൽകുന്ന വിളയാണ് സപ്പോട്ട അഥവാ ചിക്കു. വൈറ്റമിൻ എ, ബി, സി, ഇ, മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, സോഡിയം എന്നിവയാൽ സമ്പന്നമാണ് ചിക്കു. പടർന്നു വളരുന്ന ഈ ചെറുവൃക്ഷത്തിൻ്റെ പുതിയ തൈകളുടെ ഉൽപ്പാദനം ഒട്ടിക്കൽ വഴിയാണ്. വിത്തുകൾ നടുകയാണെങ്കിൽ 7 മുതൽ 8 വർഷമെടുക്കും ഇത് കായ്ക്കാൻ. ഒട്ടുതൈകൾ 2 മുതൽ 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. 6ാം വർഷം മുതൽ നല്ല വിളവ് തരും. നനസൗകര്യമുണ്ടെങ്കിൽ ഏതു കാലത്തും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ചിക്കു. എങ്കിലും ജൂൺ മുതൽ ഡിസംബർ വരെ മാസങ്ങളാണ് ഏറ്റവും യോജ്യമായിട്ടുള്ളത്. ഇത് നിലത്തു നടാൻ നീർവാർച്ചയുള്ള നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. മേൽമണ്ണും ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് നടീൽ മിശ്രിതം തയ്യാറാക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം അല്പം വാം ചേർത്ത് ഇളക്കി ഒട്ടുതൈ നടാവുന്നതാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന ഒരു ഉത്തമ വിളയാണ് ചിക്കു അഥവാ സപ്പോട്ട.

0: കൃഷിദീപം.
1: ചുറ്റുവട്ടം.
2: നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്തയിൽ മികവ് വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടി മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കുന്നു ഉച്ചയ്ക്ക് 2 മണിക്ക്. തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുക്കാം കോർപ്പറേഷനിൽ സന്നദ്ധ സംഘടനകളുടെ യോഗം വൈകിട്ട് 3 മണിക്ക്. സന്മാർഗദർശിനി ലൈബ്രറി ഹാളിൽ എസ് ജാനകി അനുസ്മരണം കരോക്കെ ഗാനമേള വൈകിട്ട് 5:30.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 7:27 കോഴിക്കോട് എത്തിച്ചേരേണ്ട ചെന്നൈ മംഗളൂരു സെൻട്രൽ മെയിൽ ഇപ്പോൾ 15 മിനിറ്റും 7:37 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ഇപ്പോൾ 20 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ്

0: പരീക്ഷാക്രമക്കേടിനെതിരായ സി ജെ പി സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൗകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്ര സിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൗഢോജ്വല തുടക്കം.

0: രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണസ്യ അനന്തരം ഗത അർദ്ധ ത്രിമാസേ അനേകേ മഹത്വപൂർണാഃ ഉപായാഃ കൃതാഃ. ദോഷിണഃ ഗൃഹീത്വാ കാരാഗാരേ സ്ഥാപിതാഃ സന്തി. ഗതരാത്രൌ പ്രസാരിതേ ഏകസ്മിൻ ദൃശ്യ ശ്രവ്യ സന്ദേശേ ശ്രീമോദി അവദത് യത് പ്രശാസനസ്യ പ്രഥമം ഉത്തരദായിത്വം വിദ്യാർത്ഥിനാം ശൈക്ഷണിക വർഷസ്യ സംരക്ഷണം ആസീത്. അത ഏവ പരീക്ഷാണാം അവിലംബേന ആയോജനം അത്യാവശ്യകം ആസീത്. അസൌ എതദപി ഉക്തവാൻ യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശനം ന ലഘു വിഷയഃ അപിതു ഏതേന ലക്ഷശഃ വിദ്യാർത്ഥിനാ തേഷാം അഭിഭാവകാശ്ച അത്യന്തം പീഡിതാഃ അഭവന്. റൊമാനിയ ദേശസ്യ ആധികാരിക യാത്രാരതാ രാഷ്ട്രപതി പദാസീനാ ദ്രൗപദി മുർമുഃ അദ്യ ബുഖാരേസ്റ്റ് നഗരസ്യ വിക്ടോരിയ പാലസ് ഇത്യത്ര റൊമാനിയ ദേശസ്യ പ്രധാനമന്ത്രിണാ ഇലി ബോലോസാൻ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. സാ റൊമാനിയ ദേശസ്യ രാഷ്ട്രപതിനാ നികുസോർ ദാരി ഇത്യനേന സഹ ഭാരത റൊമാനിയ ബിസിനസ് ഫോറം സമ്മേളനം അപി സംബോധയിഷ്യതി. തദനന്തരം രാഷ്ട്രപതിഃ മുർമുഃ റൊമാനിയ ദേശസ്യ സംസദി ഗമിഷ്യതി, യത്ര സാ സിനെറ്റ് ഇത്യസ്യ അധ്യക്ഷ മർസിയ അബ്രുഡീൻ തഥാ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് ഇത്യസ്യ അധ്യക്ഷ സോറിൻ ഗ്രിൻഡേനു ഇത്യനയാ ച സഹ വാർത്താലാപം കരിഷ്യതി. ദില്ലി ഉച്ചന്യായാലയേന സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമ 20-24 ഇത്യസ്യ അന്തർഗതം പ്രകരണാനാം ശ്രവണാർത്ഥം തക്ഷണപ്രഭാവേണ നൂതന ഫാസ്ട്രാക് ഇതി ശീഘ്ര ന്യായാലയ സ്ഥാപിതഃ. ഉച്ചന്യായാലയസ്യ അധിസൂചനാനുസാരം റൌസ് എവന്യൂ ന്യായാലയേ ന്യായാധികാരിണഃ അനു ഗ്രോവർ ബലീഗാ ഇത്യസ്യാഃ ന്യായപീഠം വിശേഷരൂപേണ നാമനിർദ്ദിഷ്ടഃ ശീഘ്ര ന്യായാലയഃ ഭവിഷ്യതി. അത്ര സാർവജനിക പരീക്ഷാസ് അധിനിയമ

0: ആകാശവാണി
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷക നദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്ന പോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1, ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ, വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ, വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാപ്രസന്നവദനൻ, ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ, ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ, അനസൂയകൻ, രണഭൂമിയിൽ

0: ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ നാലിരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്, ഇക്ഷ്വാകു വംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളി ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യന്. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ എന്ന്. നരനിൽ നിന്ന് നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണസമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
6: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
7: എഴുത്തുകാരുടെ പറുദീസയാണ് കോഴിക്കോട്. സാഹിത്യരംഗത്തെ അതികായരെ വാർത്തെടുക്കുന്നതിന് ഇന്നും ഈ നഗരം കാരണമായിട്ടുണ്ട്. അരനൂറ്റാണ്ടോളമായി കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഡോക്ടർ MM ബഷീർ. പ്രമുഖ സാഹിത്യ നിരൂപകനും കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ അദ്ദേഹം സാഹിത്യ നഗരം തന്നെ വരവേറ്റതിന്റെയും സ്വാധീനിച്ചതിന്റെയും ഓർമ്മകൾ പങ്കുവെക്കുന്നു.
8: എന്റെ ഓർമ്മകൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ട് എത്തിയത്. 1969 എൻ്റെ ഓർമ്മ. അന്ന് സംഘാടകർ എനിക്ക് താമസിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത് മൊയ്തീൻ പള്ളിയുടെ മുൻവശത്തുള്ള ശ്രീഹരി എന്ന ഹോട്ടലായിരുന്നു. ഞാൻ തലേ ദിവസമേ എത്തി. ഒരു 4 മണിയായപ്പോൾ വാതിലൊരു മുട്ട് കേൾക്കുന്നു. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന്, ശരിക്കും ഞാൻ അന്തിച്ചു പോയി. തിക്കോടിയം മാഷ്, എസ്കേ പറ്റക്കാട്, NN കക്കാട്, BP മുഹമ്മദ്, NBS മാനേജർ ശ്രീധരൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന്, അവരെല്ലാവരും കൂടി അവിടെയുള്ള സ്ഥലത്ത് കയറിയിരുന്നു. ഞാനിതിന് മുമ്പ് ഇവരെ ആരെയും കണ്ടിട്ടില്ല, എനിക്ക് പരിചയവുമില്ല. എന്നോ പരിചയപ്പെട്ട ബന്ധുക്കളെ പോലെ അവർ എന്നോട് സംസാരിക്കും.

എന്നു വിശേഷങ്ങൾ ചോദിക്കുന്നു. ഒരപരിചിതത്വം അവർക്കല്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. കോഴിക്കോട്ട് വന്നപ്പോൾ എഴുതി തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനായ എന്നെ കാണാൻ ഈ വലിയ എഴുത്തുകാർ എങ്ങനെ എൻ്റെ റൂം അന്വേഷിച്ചെത്തിയെന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതകരമായ ഒരു അനുഭവമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങ ഇറങ്ങ, നമുക്ക് കുറച്ച് നടന്ന് NBS-ലും അളകാപുരിയിലും ഒക്കെ പോയിട്ട് വരാം. എന്നെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഇവർ. അളകാപുരിയിൽ പോയി. അവിടെ ഇരുന്ന് സംസാരത്തോട് സംസാരം. എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ഞാനൊരു വല്ലാത്തൊരു ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ അനുഭൂതിയുടെ ഒക്കെ ഒരു ലോകത്താണ്. എസ്കേപ്പിറ്റക്കാടിനെ പോലെയുള്ള, തിക്കോടിയം മാഷിനെ പോലെയുള്ള, കക്കാടിനെ പോലെയുള്ള എഴുത്തുകാർ എന്നെ അന്വേഷിച്ച് വരിക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല. ഇപ്പോഴും സാധിക്കത്തില്ല. തിക്കോടിയം മാഷ് പറഞ്ഞു, എടോ തനിനിയും ശ്രീഹരിയും പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങി ഭക്ഷണമൊന്നും കഴിക്കാൻ നോക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോ, എല്ലാം വാങ്ങി എനിക്ക് തരികയാണ്. എസ്കെയും കക്കാടും പോയി. ബാക്കി മൂന്ന് പേരും കൂടി എന്നെ ശ്രീഹരിയിലെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, അല്ല അവർ എത്രയോ കാലമായിട്ടുള്ള ബന്ധുവിനെ കാണാൻ വന്നതുപോലെ എന്നെ കാണാൻ വന്നല്ലോ. ഈ കോഴിക്കോട് ഇങ്ങനെയാണോ? ഞാൻ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും പോയി താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ താരതമ്യപ്പെടുത്തി, കോഴിക്കോട് കൊള്ളാമല്ലോ, തരക്കേടല്ല. ഈ എഴുത്തുകാരുടെ ഈ അസാധാരണമായ പെരുമാറ്റം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് അവിടെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ കോഴിക്കോട്ട് വന്ന് കല്യാണം കഴിക്കാൻ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ കോഴിക്കോട് നിന്ന് എനിക്ക് ഉണ്ടായി. ഞാൻ പിന്നെയും ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി വരുന്നത്. 76 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ MT വാസുദേവൻ നായർ വെള്ളിമാട് കുന്നിലെ നിർമ്മല ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസം. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ആശുപത്രിയിലെത്തും, MT കാണില്ല. ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുകയാണെന്ന് MT കാണാൻ വേണ്ടി വരുന്ന എഴുത്തുകാരെയും പൗരപ്രമുഖന്മാരെയും ഒക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ സന്ധ്യയാവുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകാറുണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം MT കൂടെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറിനെ MT കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ പേടിച്ച് പേടിച്ച് MT റൂമിൻ്റെ അവിടെ പോയി ഇങ്ങനെ തല നീട്ടി നോക്കി MT കണ്ടു. കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ എടുത്തു എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ MT സ്നേഹം വന്നാൽ ഈ സ്നേഹമുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, കയ്യിൽ പിടിക്കും, പിടിച്ചിട്ടൊന്ന് ഞെക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് ഞെക്കി. ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എനിക്ക് കിട്ടിയതുപോലെ തോന്നി. ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ഒന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആരൊക്കെയോ കയറി വന്നു. ഞാൻ കൈ വിടുവിച്ച് ഞാൻ പുറത്ത് കിടന്നു പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചോദിച്ചു, അല്ല MT നിങ്ങളന്ന് എൻ്റെ കൈക്ക് കയറി പിടിച്ചല്ലോ, എന്തായിരുന്നു അത്? എന്നോടൊന്നും ചോദിച്ചതും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ബഷീറേ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നിട്ട് എല്ലാ ദിവസവും തിരിച്ചു പോകുന്നു, എന്നെ കാണുന്നില്ല. അപ്പോൾ എന്നോട് എന്തോ ഉള്ളിൽ ഒരു വലിയ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കാണാതെ പോകുന്ന ഒരാൾ, എനിക്കൊരു പ്രത്യേകമായിട്ട് തോന്നി. ബഷീർ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് അല്ലേ, നന്നായി എന്നല്ലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പുറത്തറിയിക്കാൻ പറ്റാത്ത ഏതോ വലിയ സ്നേഹത്തിൻ്റെ ഒരു മഞ്ഞുപാളികൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ MT തന്നെയുണ്ട്. അവസാനം മരിക്കുമ്പോഴും ഒക്കെ ഞാൻ എടുത്തുണ്ടായിരുന്നു. പല പല കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. കോഴിക്കോട് വന്ന തിരുവനന്തപുരത്തുകാരൻ്റെ അനുഭവങ്ങൾ എന്ന പേരിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഒരു പുസ്തകം എഴുതാറ്. ഞാനും സുഹറയും കൂടി കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടത്തേക്ക് മാറിക്കഴിച്ചിട്ട് എല്ലാ വൈകുന്നേരവും NBS എത്തും. അളകാപുരിയിലായിരുന്നു അന്ന് NBS.

0: പിന്നീടാണ് ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിലേക്ക് മാറിയത്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരും. എഴുത്തുകാരുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്നു NBS. അപ്പോൾ അന്ന് ഞാനുണ്ട്, പുനത്തൽ കുഞ്ഞബ്ദുള്ള എൻ്റെ വേറെ ആരോ രണ്ട് എഴുത്തുകാരും കൂടി ഉണ്ടായിരുന്നു. 5:30 ആകുമ്പോൾ തിക്കോടി മാഷ് ഞങ്ങളെ എല്ലാവരെയും കൂട്ടി കളകാപുരിയിലേക്ക് പോകും. എല്ലാവർക്കും ആവശ്യമുള്ളത് വാങ്ങി കഴിക്കാം, ബില്ല് അദ്ദേഹം പേ ചെയ്യും. അതാണ് രീതി, വേറെ ആരെയും കൊടുക്കാൻ സമ്മതിക്കില്ല. അന്ന് ഞങ്ങളെ അന്വേഷിച്ച് എസ്കേ പറ്റക്കാട് വരികയാണ്. പെട്ടെന്ന് എസ്കേ പറ്റക്കാട് ബില്ല് പിടിച്ച് വാങ്ങിയിട്ട് ബില്ല് പേ ചെയ്തിട്ട് വന്നു. അപ്പോൾ തിക്കോടി മാഷ് ചോദിച്ചു, അല്ല ഇന്ന് എന്ത് പറ്റി, ഒന്നും പറ്റാതിരിക്കാനാണിത്. അതെന്താ അങ്ങനെ? അല്ല തിക്കു, എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എടാ മോനെ ഞാൻ പോയാൽ നരകത്തിൽ പോകാൻ പാടില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടാൻ വേണ്ടി നിൻ്റെ ഏറ്റവും വലിയ ദുഷ്ടന്മാരായ 4 സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് 4 ദുഷ്ടന്മാരെ ഞാൻ അന്വേഷിച്ച് നടക്കാതെ ഇപ്പോഴാണ് ആൾക്കാരെ കിട്ടിയത്.
1: പ്രശസ്ത നിരൂപകനും കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ ഡോക്ടർ MM ബഷീറിന്റെ ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ശേഷം ഭാഗം അടുത്ത ആഴ്ചയിൽ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവ്വം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ആരോഗ്യം അമൂല്യം.
2: ആയുർവേദ മരുന്നുകളും സ്വയം ചികിത്സാ രീതിയും, ഈ വിഷയത്തെക്കുറിച്ച് ദേവ് ആയുർ ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അനുഷ പി ആർ സംസാരിക്കുന്നു.
3: ആയുർവേദ ചികിത്സാ രീതികളെ പലപ്പോഴും തെറ്റായി ധരിച്ചുകൊണ്ടാണ് സ്വയം ചികിത്സയിലേക്ക് ആളുകൾ തിരിയുന്നത് കാണുന്നത്. അതിന് പല കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ എന്നും പണ്ടു മുതലേ കണ്ടും കേട്ടും ശീലിച്ചു വന്നിട്ടുള്ള പല മരുന്നുകളും, ഇപ്പോൾ ദശമൂലാരിഷ്ടം, കൊട്ടം ചുക്കാദി, ധാന്യോന്തരം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും അത് വാങ്ങിച്ച് കഴിക്കാൻ ഒരു കുറിപ്പടിയുടെ ആവശ്യമില്ല എന്ന രീതിയിൽ പലപ്പോഴും പലരും അത് വാങ്ങിച്ചു കഴിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാരണം പറയാനാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ ലഭ്യതയാണ്. ഇപ്പം ഒരു കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഒരു മരുന്ന് ഷോപ്പിൽ പോയി ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. അതുമാത്രമല്ല, ഇപ്പം ഓൺലൈൻ വ്യാപാര ശൃംഖലകൾ വഴി അതൊക്കെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒറ്റമൂലികളായും പ്രിപ്പറേറ്ററി മെഡിസിനുകളായും ഒക്കെ അത് വാങ്ങിച്ചു കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പലപ്പോഴും പല പരീക്ഷണങ്ങൾക്കും ആളുകൾ മുതിരുന്നത് ഓൺലൈനായി കാണുന്ന പല അവകാശവാദങ്ങൾ, പല വാഗ്ദാനങ്ങൾ, ഏതൊരു അസുഖത്തിനും ഏറ്റവും പെട്ടെന്ന് ശാന്തി തരും എന്ന രീതിയിലുള്ള വാർത്തകളിലൊക്കെ ആളുകൾ വീഴുകയാണ്. ഇതിൻ്റെയൊക്കെ മൂല കാരണം ആയുർവേദ ചികിത്സയെ പറ്റിയുള്ള മിഥ്യാധാരണകളോ അതിന് ശരിയായിട്ട് അറിയാതിരിക്കുന്നതോ ആണ്. ഉദാഹരണത്തിന്, ആയുർവേദ മരുന്നുകളെല്ലാം ഹെർബലാണ് എന്നൊരു ചിന്തയുണ്ട്. അല്ല, എല്ലാം അങ്ങനെയല്ല. എങ്കിലും മിനറൽ ഡ്രഗുകൾ അടങ്ങിയ മരുന്നുകളുണ്ട്. ഇനി അത് ഹെർബലാണെങ്കിൽ പോലും അതിൽ തന്നെ ചില, ഇപ്പം ചേര്, ഗുഗുലു തുടങ്ങിയ മരുന്നുകൾക്ക് ശോധന ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം ശോധന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം തീരെ പലപ്പോഴും അങ്ങനത്തെ പ്രൊസീജിയറുകളൊന്നും കൃത്യമായി ഫോളോ ചെയ്യാത്ത വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെയൊക്കെ, നമുക്ക് GMP സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു കമ്പനിയുടെ മരുന്ന് വാങ്ങി കഴിക്കുന്നതൊക്കെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇപ്പം മിനറൽ ഡ്രഗ്സ് ആണെങ്കിലും ശോധന വളരെ പ്രധാനമാണ്. ശോധന ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിലും ഡോക്ടർമാർ നേരിട്ട് പലപ്പോഴും അവർ തന്നെ മുൻകൈ എടുത്തിട്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന കണ്ടീഷനിലൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതുമാത്രമല്ല, അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ഡോസേജ്, പലപ്പോഴും അത് ഗ്രാമിലല്ല മില്ലിഗ്രാമിലാണ് വരിക മിനറൽ ഡ്രഗ്സൊക്കെ, അതിനോടൊപ്പം ചേർക്കുന്ന അനുപാനങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ കാലം, എത്ര കാലം കഴിക്കാം, ഓരോന്നിനും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനൊപ്പം കഴിക്കുന്ന മറ്റ് മരുന്നുകളും ഇതുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായി മറ്റ് രീതികളിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനുകളിൽ ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് പിന്നെ മറ്റൊന്ന് വരുന്നത്, ഇപ്പം അരിഷ്ടം, ലേഹ്യം, എണ്ണ തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിൻ്റെ കാലാവധി

0: എത്ര കാലം കഴിക്കാം, എത്ര കാലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അളവ്, ഇതിനെപ്പറ്റി തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ലേഹ്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ അളവിൽ ഒരുപാട് പ്രാവശ്യം കഴിക്കാവുന്നതും, അത് രോഗാവസ്ഥ കൊണ്ടാവാം, ലേഹ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു നേരം കൂടുതൽ വലിയ അളവിൽ കഴിക്കാവുന്ന ലേഹ്യങ്ങളുണ്ട്. ഇനി അതുമല്ല, ഇപ്പം ലേഹ്യങ്ങളാണെങ്കിലും രസായനങ്ങളാണെങ്കിലും നെയ്യുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറമേ കഴിക്കുന്നത്, ചൂടുള്ള പദാർത്ഥങ്ങൾ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക.
1: ആയുർവേദ മരുന്നുകളും സ്വയം ചികിത്സാ രീതിയും, ഈ വിഷയത്തെക്കുറിച്ച് ദേവ് ആയുർ ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അനുഷ പി ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
3: എച്ച് രമല ബീഗം പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം. ഗാനരചന എ സലീം, സംഗീതം ടി കെ രാമമൂർത്തി.

0: നിങ്ങൾ കേട്ടത് ഗ്രാമഫോൺ ഭക്തിഗാനം, പാടിയത് എച്ച് രമല ബീഗം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള വയനാട് മാനന്തവാടി പി കെ കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബി കോം കോ ഓപ്പറേഷൻ കോഴ്സുകളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾ

0: കൈ സംവരണം ചെയ്തവ ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഫോൺ നമ്പർ 9387288283. കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ ഈ മാസം 29 നടക്കും. നാഷണൽ കൌൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് പ്ലസ് ടു പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. ഫോൺ നമ്പർ 0495-2385-861. മൊബൈൽ നമ്പർ 9037-0984-55. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ നമ്പർ 0495-2378480.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Akashavani Kozhikode, ini 7:25 varthakal, Thiruvananthapuram relay.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു

0: തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11:00. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന

0: പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്തിരാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യു കെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: WHO ഹു ആര്. WHOM ഹൂം ആരേ. സംസാരിക്കുമ്പോൾ ആരേ എന്ന് മാത്രം പോരല്ലോ, ആർക്ക്, ആരോട്, ആർക്ക് വേണ്ടി, ആരോടൊപ്പം, ഇങ്ങനെ പലതും അറിയണ്ടേ. ഹൂം എന്ന പദത്തിന് മുൻപ് ടു, ബൈ, വിത്ത്, ഇൻ, ഫോർ, അബൌട്ട് മുതലായ പ്രപ്പസിഷൻസ് ചേർത്താൽ നമുക്ക് ഇത് സാധിക്കും. ബൈ ആഡിങ് പ്രപ്പസിഷൻസ് സച്ച് ആസ് ടു, ബൈ, ഫോർ, ഇൻ, വിത്ത്, അണ്ടർ, ഫ്രം, അബൌട്ട് എറ്റ്സെട്ര ആസ് പ്രിഫിക്സസ്, വി കെൻ മോഡിഫൈ ദ വേർഡ് ഹൂം ടു സൂട്ട് ആർ റിക്വയർമെന്റ്സ്. അണ്ടർ ഹൂം, ആരുടെ കീഴിൽ. UNDER അണ്ടർ. WHOM ഹൂം, അണ്ടർ ഹൂം, ആരുടെ കീഴിൽ, ആരുടെ നിയന്ത്രണത്തിൽ, ആരുടെ മാർഗനിർദ്ദേശത്തിൽ. അണ്ടർ ഹൂം. അണ്ടർ ഹൂം ആർ യു അപ്പോയിന്റഡ്? ആരുടെ കീഴിൽ ആണ് താങ്കൾ നിയമിതനായിട്ടുള്ളത്? അണ്ടർ ഹൂം ആർ യു അപ്പോയിന്റഡ്? അണ്ടർ ഹൂം ഇസ് ഷീ കാരിങ് ഔട്ട് റിസർച്ച്? ആരുടെ മാർഗനിർദ്ദേശത്തിലാണ് അവൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അണ്ടർ ഹൂം ഇസ് ഷീ കാരിങ് ഔട്ട് റിസർച്ച്? ബൈ ഹൂം, ആരിനാൽ. BY WHOM ഹൂം, ബൈ ഹൂം, ആരിനാൽ. ബൈ ഹൂം വാസ് ദിസ് പെയിന്റിംഗ് ഡൺ? ആരിനാലാണ് ഈ പെയിന്റിംഗ് ചെയ്യപ്പെട്ടത്? ബൈ ഹൂം വാസ് ദിസ് പെയിന്റിംഗ് ഡൺ? ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്? ആരിനാലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്? by whom

0: വാസ് ദിസ് പിക്ചർ പെയിന്റഡ്? ആരിനാലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്? മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇത്ര വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ശീലം നമുക്കില്ല. സാധാരണ ചോദിക്കുക ആരാണ് ഈ ചിത്രം വരച്ചത് എന്നാണ്, അഥവാ ഹൂ പെയിന്റഡ് ദിസ് പിക്ചർ. ഹൂ പെയിന്റഡ് ദിസ് പിക്ചർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്. ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ് ഓർ ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹൂം. ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹൂം. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ? ഫ്രണ്ട്സ്, ഡു യു നോ ബൈ ഹൂം റേഡിയോ വാസ് ഇൻവെന്റഡ്? റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ അൻ ഇറ്റാലിയൻ ഇൻവെന്റർ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഗൂലിയെൽമോ മാർക്കോണി.
1: English Matters, presented by Smita Manikoth.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
3: സാധാരണ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റീഫനും സാംസയും മീനുകളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്. ഇന്നും സ്റ്റീഫൻ അങ്ങനെയാണ് തുടങ്ങിയത്. പാർപ്പിൻ കൂട്ടങ്ങളെ നോക്കണമെന്ന് അവൻ പറഞ്ഞു. അതുങ്ങളുടെ അടുത്തുതന്നെ എവിടെയെങ്കിലും തള്ളവരാൽ അനങ്ങാതെ നിൽപ്പുണ്ടായിരിക്കും. കാരികളെ തീരെ കാണാനില്ലെന്നും ഇന്ന് കുറച്ച് കറുവാപ്പരൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നും അവൻ പറഞ്ഞു. വെയിൽ കണ്ടമാനം മൂക്കുന്നതിന് മുൻപ് കരപിടിക്കണം. അതിനിടയ്ക്ക് ആകാശം മൂടിയാൽ ഒന്നും കിട്ടില്ല. പക്ഷേ ഇതുവരെ കാലിയായ പാത്രവുമായി തിരിച്ചുപോയ ചരിത്രമില്ല. പക്ഷേ ഇന്ന് സാംസ ഇത്തരം വർത്തമാനങ്ങളിൽ ഒരു താല്പര്യവും കാണിച്ചില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അവൻ സംസാരം മരിച്ചുപോയ പെൺകുട്ടിയിലേക്ക് തിരിച്ചുവിട്ടു. സ്റ്റീഫന് ചിലപ്പോഴൊക്കെ അതിൽ ദേഷ്യവും വന്നു. അസുഖമായിരുന്നു എന്നാണ് ദാമുച്ചേട്ടൻ പറഞ്ഞത്. എന്നുവെച്ചാൽ നിങ്ങളുടെ സ്റ്റെല്ലയെ പോലെയാണോ? സാംസ ചോദിച്ചു. അതുപോലൊന്നും ആയിരിക്കുകയല്ല. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, അന്നൊക്കെ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. പോളിയോ, വസൂരി, ക്ഷയം, വെറുതെയും ആളുകൾ ചാകും. നിന്ന നിൽപ്പിൽ പുറകോട്ട് മറിയും. താറാങ്കുഞ്ഞുങ്ങൾ ചാകുന്നതുപോലെ നിസ്സാരമായിട്ട് മനുഷ്യക്കുഞ്ഞുങ്ങളും ചാകും. പരുന്ത് വെറുക്കിക്കൊണ്ട് പോകുന്നതുപോലെ മുകളിലോട്ട് പോകും.
4: ഡോക്ടറെ കണ്ടാ പോരെ.
3: ഒന്ന് പോടാ സാംസേ, മണ്ടത്തരം പറയാതെ. സ്റ്റീഫൻ തോടിന്റെ മറ്റൊരു ഭാഗത്ത് തെളിവെള്ളം കണ്ടിടത്ത് വലവീശി. ഒന്നും കിട്ടാഞ്ഞപ്പോൾ വലയുണ്ടാക്കിയ കലക്കൽ അടങ്ങാനായി നിലത്തിരുന്നു. ഒരു സിഗരറ്റ് വലിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺപിള്ളേർ പലരും പല തരത്തിലാണ്. എന്നെക്കാളും പൊക്കമുള്ളവരുണ്ട്, തീരെ കുരുട്ടുകളുണ്ട്, കറുത്തതും വെളുത്തതുമുണ്ട്, ഭയങ്കര വണ്ണമുള്ളവരുണ്ട്. പരിചയമുള്ളവരെ വെച്ച് മരിച്ച പെൺകുട്ടിയെ ഊഹിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സാംസ സംശയം പറഞ്ഞു. സ്റ്റീഫൻ ചിറയിലുള്ള പൊക്കം കുറഞ്ഞ തെങ്ങിൽ നിന്ന് രണ്ട് കരിക്ക് പറിച്ചു. കമ്പുകൊണ്ട് കണ്ണ് കുത്തി തുളച്ച് ഒരെണ്ണം സാംസയ്ക്ക് കൊടുത്തു. ഒന്ന് തന്നെത്താൻ കുടിച്ചു. അപ്പോൾ അവന്റെ ചിന്തയ്ക്ക് ഒന്നുകൂടി ഉന്മേഷമായി. ഞാൻ പറയുന്നത് അവൾക്ക് നിന്റെ ചെവിയുടെ താഴെ വരെ പൊക്കം വരുമെന്നാണ്. കുറച്ച് കറുത്തതാണ്, ബാക്കി നീ ഊഹിച്ചോ. സാംസ അതേപ്പറ്റി ആലോചിച്ചിരുന്നപ്പോൾ സ്റ്റീഫൻ ഒന്നുകൂടി വലയിട്ടു. ഇത്തവണ ഒന്നിനും കൊള്ളാത്തത്ര ചെറിയ അഞ്ചാറ് കോലാ കുഞ്ഞുങ്ങൾ കിട്ടി. അതവിടെ തന്നെ ഉപേക്ഷിച്ചു. പക്ഷികൾ തിന്നോളും. ഒന്നുകൂടി വീശിക്കഴിഞ്ഞപ്പോഴേക്കും നന്നായി വെയിൽ വന്നു. കാലിയായ ചരിവവുമായി അതിനു കീഴെയായി പിന്നെ അവരുടെ അലച്ചിൽ. ഇടയ്ക്ക് സാംസ തലയിൽ പാത്രം കമഴ്ത്തിപ്പിടിച്ചു. മരിച്ചയാളെ ദഹിപ്പിക്കുകയല്ലേ ഇത് കുഴിച്ചിട്ടെന്നാണ് ദാമുച്ചേട്ടൻ പറഞ്ഞത്. സാംസ പിന്നെയും കറങ്ങി അതേ വിഷയത്തിലെത്തി. ഞങ്ങളെയാണെങ്കിൽ കുഴിച്ചിടും, ചിലരെയൊക്കെ കത്തിക്കും. ഈ പെണ്ണ് ചെറുതായതുകൊണ്ട് കുഴിച്ചിട്ടതായിരിക്കും. സ്റ്റീഫൻ അവിടെ വെച്ച് നിർത്തി. ഒരു തീരുമാനത്തിലെത്താനാവാതെ സാംസയെ സംശയത്തോടെ നോക്കി. നിന്റെ കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു. നിന്നെയാണെങ്കിൽ എന്തു ചെയ്യും? നീ രണ്ടും ചേർന്ന ഇനമല്ലേ? വെയിൽ പിന്നെയും മൂത്തു. ഉച്ചയായപ്പോഴേക്കും അവർ ബഹുദൂരം പിന്നിട്ടു. തോട്ടിലും വെള്ളം കെട്ടിയ കണ്ടങ്ങളിലും സ്റ്റീഫൻ മാറി മാറി വീശി. രണ്ട് തോടുകൾ ഒന്നിച്ചു ചേർന്ന് വലുതാകുന്നിടത്തും പാടത്തുനിന്ന് വെള്ളം തുറന്നുവിടുന്ന ഒഴുക്കിലും പലവട്ടം വീശി. ഒരു പരലിനെ പോലും കിട്ടിയില്ല. ഇത്രയും ദൂരം ഇതിനു മുൻപ് അവർ നടന്നിട്ടുമില്ല. രണ്ടുപേർക്കും ദാഹിച്ചു, വിശന്നു. സാംസക്കാണെങ്കിൽ വെയിൽ കണ്ണിൽ ഇരുട്ടുണ്ടാക്കുന്നതായി തോന്നി. ഇതോടെ നിർത്തി എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ഒന്നുകൂടി വീശി. എന്നിട്ടും വല കാലിയായി തിരിച്ചു വന്നപ്പോൾ അവന് ദേഷ്യം വന്നു. സാംസയെ നോക്കാതെ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. പിന്നാലെ ഒന്നുമില്ലാത്ത ചരിവവുമായി സാംസയും.

0: ടൈം പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു.
1: ആകാശവാണി കോഴിക്കോട്.

അഭിമാർഗം. പതിവ് പാത പിന്തുടരുന്നതിലല്ല ശരിയായ സദാചാരം അടങ്ങിയിരിക്കുന്നത്. നമുക്ക് തന്നെ വേണ്ടിയുള്ള ശരിയായ പാത കണ്ടെത്തുന്നതിലും അത് ഭയരഹിതമായി പിന്തുടരുന്നതിലുമാണ്. സത്യത്തിനു വേണ്ടിയുള്ള അത്തരം ശ്രമകരമായ അന്വേഷണം കൂടാതെ ശരിയായ പുരോഗതി അസാധ്യമാണ്. മറ്റു വാക്കുകളിൽ, പുരോഗതിയും പരിഷ്കരണവും എല്ലായ്പ്പോഴും സദാചാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും സ്വാർത്ഥമെന്നും നിസ്വാർത്ഥമെന്നും തരംതിരിക്കാവുന്നതാണ്. സ്വാർത്ഥമായ എല്ലാ ആഗ്രഹങ്ങളും സദാചാരവിരുദ്ധമാണ്. അതേസമയം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നമ്മെ തന്നെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ആഗ്രഹം ശരിക്കും സദാചാരമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് നാം വീമ്പിളക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവയെക്കുറിച്ച് അഹങ്കാരം തോന്നുമ്പോൾ, നാം സദാചാരനിഷ്ഠരായ മനുഷ്യരല്ലാതായിത്തീരുന്നു. നന്മ ചെയ്യുന്നതിനു വേണ്ടി മാത്രമായുള്ള നന്മയുടെ ശ്രമകരമായ അന്വേഷണത്തിലാണ് സദ്ഗുണപരമായ കർമ്മം കുടികൊള്ളുന്നത്. വിദ്വേഷം, വഞ്ചന, ഛിദ്രം തുടങ്ങിയവ പോലുള്ള അസന്മാർഗികതയുടെ രോഗാണുക്കൾക്ക് പ്രവേശനത്തിന് ഇടനൽകുന്ന വ്യക്തിയോ കുടുംബമോ എന്നേക്കുമായി അധപ്പതിക്കുന്നു. നന്മ ചെയ്യാനുള്ള ശേഷി പുറത്തുനിന്നല്ല നമ്മളിലേക്ക് വരുന്നത്, അത് എല്ലായ്പ്പോഴും നമുക്കുള്ളിൽ തന്നെ നിലകൊള്ളുന്നു. അത് നമുക്ക് ഉചിതമായ മാർഗങ്ങളിലൂടെ വികസിപ്പിക്കുക മാത്രമേ വേണ്ടൂ. മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടി നാം അനവരതം പ്രവർത്തിക്കണം എന്നതാണ് അത്യുന്നതമായ സദാചാര നിയമം. മനുഷ്യൻ സ്വാർത്ഥനും മറ്റുള്ളവരുടെ സന്തോഷത്തിനോട് വിമുഖനും ആയിരിക്കുന്നിടത്തോളം കാലം അവൻ കാട്ടുമൃഗത്തിനേക്കാളും ചീത്തയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കാട്ടുമൃഗത്തിൻ്റെ വിധാനത്തിന് മീതെ ഉയരുന്നു. തൻ്റെ മുഴുവൻ സമുദായത്തെയോ വംശത്തെയോ തൻ്റെ സ്വന്തം കുടുംബമെന്ന പോലെ വീക്ഷിക്കാനിടവരുമ്പോൾ കൂടുതൽ ഉയർന്ന ശ്രേണിയിലെത്തുന്നു. പ്രാകൃതരെന്ന് വിളിക്കപ്പെടുന്ന വംശക്കാരെപ്പോലും തൻ്റെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ കണക്കാക്കാൻ തുടങ്ങുമ്പോൾ അവൻ മുൻപത്തേതിനേക്കാൾ വലിയവനായിത്തീരുന്നു. മറ്റു വാക്കുകളിൽ, തൻ്റെ സഹജീവികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതേ നിലയിൽ മനുഷ്യൻ വലിയവനായിത്തീരുന്നു. നമ്മുടെ സഹജീവികളിൽ ഓരോരുത്തരോടും സഹതാപവും സ്നേഹവും തോന്നുമ്പോൾ മാത്രമേ നമുക്ക് സദാചാര നിയമം മനസ്സിലായി എന്ന് പറയാൻ കഴിയൂ. അത്യുന്നത സദാചാരം സാർവലൗകികമാണ്. നമ്മുടെ സഹോദരന്മാർ ഓരോരുത്തർക്കും നമ്മുടെ മേൽ ഒരവകാശമുണ്ടെന്ന് ഓർത്തുകൊണ്ട് സാധ്യമായ എല്ലാ നിലയ്ക്കും ലോകത്തിന് സമർപ്പിത സേവനം നാം നൽകണം. തങ്ങളോട് മാത്രമേ തങ്ങൾക്ക് കടപ്പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഉത്കൃഷ്ടമായ സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടാവുകയില്ല. തൻ്റെ സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാത്തവൻ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുമെന്നത് തീർച്ചയായും നിസ്സാരവും ആപത്കരവുമായ ഒരാശയമാണ്. മനഃശുദ്ധിയോടെയും അനന്യമായ ലക്ഷ്യത്തോടെയും മറ്റുള്ളവരുടെ സേവനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരെ ദൈവമൊരിക്കലും കൈവെടിയുകയില്ല. എല്ലാ മനുഷ്യരും സദാചാര നിയമത്തിന് തുല്യനിലയിൽ വിധേയരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാശി ഒന്നാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കണ്ണിൽ തുല്യരാണ്. വംശത്തിൻ്റെയും അന്തസ്സിൻ്റെയും അതുപോലുള്ളവയുടെയും വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അന്തസ്സ് എത്രയും ഉയരുന്നുവോ അത്രയും വലിയതായിരിക്കും അവൻ്റെ ഉത്തരവാദിത്വം. ഒരു ഉന്നത സ്ഥാനം കൈയാളാൻ ഇടവരികയാണെങ്കിൽ നമ്മുടെ ഔന്നത്യത്തെക്കുറിച്ച് നാം വീമ്പിളക്കരുത്. നമുക്ക് താഴെയുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യരുത്. അവർ തങ്ങളുടെ ജോലി ചെയ്യുന്നത് പോലെ നാം നമ്മുടെ ജോലി ചെയ്യുന്നു. എല്ലാ പ്രവൃത്തികളും ഒരു പൊതു ലക്ഷ്യത്തിലേക്കാണ്, മനുഷ്യരാശിയുടെ ക്ഷേമം. നാം മറിച്ച് ചിന്തിക്കുന്നിടത്തോളം കാലം സദാചാര മനുഷ്യരാണ് നാമെന്ന് നമുക്ക് സ്വയം വിളിക്കാൻ കഴിയില്ല.

0: ആരഭിരാഗം 29-ാമത്തെ മേളകർത്താ രാഗമായ ശങ്കരാഭരണത്തിന്റെ ജന്യമാണ്. മുത്തുസ്വാമി ദീക്ഷിതരുടെ
1: ശ്രീ സരസ്വതി നമോസ്തുതേ,
0: അതുപോലെ ത്യാഗരാജസ്വാമികളുടെ
1: സാധു ചനേ
0: എന്നീ കൃതികൾ വളരെ പ്രശസ്തങ്ങളാണ്. സാധിഞ്ചന എന്നുള്ള കൃതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിഷാദം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരഭിയും ശാമയും ദേവഗാന്ധാരയും വളരെ അടുത്തടുത്ത് നിൽക്കുന്ന രാഗങ്ങളാണ്. എന്നാൽ മൂന്ന് ഭാവങ്ങളാണ് ഇതിന്. ശാമയാകട്ടെ അല്പം കരുണരസത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള രാഗമാണ്. ദേവഗാന്ധാരി അല്പം കൂടി ഭക്തിപ്രദമായ രാഗമാണ്. എന്നാൽ ആരഭിക്കാകട്ടെ അല്പം വീരരസം കൂടിയുണ്ട്. ശ്യാമരാഗമായി അങ്ങനെ കൈശിക നിഷാദം കൂടി വന്നപ്പോൾ ദേവഗാന്ധാരിയായി. ആരഭിയിലെ ഗാന്ധാരവും നിഷാദവും അല്പം കുറുകിയതാണ്.
1: സരിമഗരീരി റിപ്പമഗരീരി തപമഗരീരി സനിതപമഗരീരി,
0: അത്തരം പ്രയോഗങ്ങൾ വരുമ്പോൾ ആരഭിയായി. ഈ രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്

0: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: രാഗപരാഗം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക്

0: ഗാലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

ആർ സുന്ദർരാജൻ എന്ന പുതുമുഖ സംവിധായകന്റെ പ്രഥമ സംവിധാന സംരംഭമാണ് 1982 റിലീസ് ചെയ്ത പയനങ്ങൾ മുടിവതില്ലൈ എന്ന പ്രണയ ചിത്രം. താരതമ്യേന നവാഗതരായ മോഹനും പൂർണിമ ജയറാമുമായിരുന്നു നായികാ നായകന്മാർ. അതുകൊണ്ടാവണം സംഗീത പ്രധാനമായ ഈ ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിറഞ്ഞു നിന്നത് ഇളയരാജയുടെ ചിത്രങ്ങളായിരുന്നു. ഇളയരാജയുടെ സഹോദരനായ ഗംഗയമരൻ എഴുതിയ ഈ ഒരു ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടി

0: ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: ഈ നിലയത്തിൽ ഇന്ന് കാലത്ത് 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് സുവർണ 9:30 ഇശൽമാല, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8 മണിക്ക് 8:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, എം ഫസീല പാടിയത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: contingent led by flag bearer Mirabai Chanu and ceremonial baton bearer Lovlina Borgohain marched with athletes waving miniature tricolours. The contingent received a warm welcome from the Glasgow crowd as India's athletes celebrated the start of their campaign. India opened their medal tally at the Commonwealth Games before the opening ceremony as the Olympic medalist boxer Lovlina moved straight into the women's 75kg semi-finals after receiving a bye. And now, for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Pramod. PM promises new law to tackle paper leaks. Cabinet meeting today, headlines the Hindustan Times. The Pioneer headlines, PM announces fast-track courts in paper leak cases. While the Hindu headlines, PM reaches out to students. Sonam Wangchuk ends fast. The Indian Express headlines, PM steps in. Fast-track court to punish exam paper leak guilty. Tough new law on the way. All papers have on their front page that amid the ongoing protests over neat huge heap paper leak issue, the government names new secretaries for higher and school education departments. And finally, justice was served in a murder case in Mohali thanks to a pet dog. The Times of India in a story says the dog would reportedly go to a spot and sit down, alerting the cops who dug up and found the victim's body. And with that, it's back to you, Pramod.
0: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi promises new law to tackle paper leaks. Today's cabinet meeting to come out with stricter measures to deal with the issue. Delhi High Court sets up special fast-track court for paper leak cases after PM Modi's announcement. Activist Sonam Wangchuk ends his hunger strike in presence of Union Ministers JP Nadda and Jitendra Singh. India develops its first expendable turbojet engine of 350kg thrust class. India and Romania sign 3 agreements in the fields of science and technology, education and sports. And with that, we end the morning news. Have a nice day.
2: Akashavani Kozhikode.
3: ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആർട്ട് കഫേയിൽ ഇന്ന് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു നടൻ വിജയരാഘവൻ.
5: എനിക്കൊക്കെ എത്രയോ കാലം മുമ്പ് മലയാള നാടകത്തിനൊരു ചരിത്രമുണ്ട്. തമിഴ് നാടകങ്ങളുടെ സ്വാധീനത്തിന് പിന്നെ പേർഷ്യൻ നാടകങ്ങളുടെ എന്നാണ് മലയാള നാടകങ്ങളുടെ ആവിർഭാവം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എൻ്റെ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് നളൻ പാച്ചുള്ള എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അച്ഛൻ്റെ അമ്മാവനാണ്. ഞങ്ങളുടെ പേര് ഡൈനേഷ്യ എന്ന് പറയുന്ന വീട് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു. അദ്ദേഹം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബെബലംകുട്ടീശ്വരൻ എന്നൊരു ആളുണ്ടായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ നാടകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബെബലംകുട്ടീശ്വരൻ എന്ന് പറഞ്ഞ നടൻ മഹാനടനായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും മുത്തശ്ശൻ വിവരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നാടകം അങ്ങോട്ട് തുടങ്ങുമ്പോൾ പോലെ പാട്ടാണ് കൂടുതലും കഥകൾ പറയുന്ന പാട്ടിലൂടെയാണ്. പാട്ടും അഭിനയം എല്ലാം കൂടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബാല രീതിയിലൊക്കെ ആയിരിക്കാം. എൻ്റെ ഒരു ഓർമ്മയിൽ മുത്തശ്ശൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു നാടകം അങ്ങോട്ട് തുടങ്ങി അഭിനയിച്ച് കഴിഞ്ഞൊരു അരമുക്കാൽ മണിക്കൂർ സ്റ്റേജിലെ പെർഫോമൻസ് കഴിയുമ്പം ഉടുത്തിരിക്കുന്ന സോമൻ ഇങ്ങനെ പിഴിഞ്ഞാൽ ഒരു കുടം വെള്ളം കിട്ടും, അതായത് വിയർപ്പ്. അതായത് അത്ര അധ്വാനമുള്ളൊരു കാര്യമായിട്ടാണ് പാട്ട് പാടുകയും ഈ പറഞ്ഞ മാതിരി ഡയലോഗ് പറയുക പറ്റിയത്. ഭയങ്കര ഒരു എക്സാജറേറ്റഡ് ഫോം ആയിരുന്നിരിക്കാം, അതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അത് അത്ര വിയർത്ത് കുളിച്ചൊക്കെയാണ് നാട്. പിന്നെ ശബ്ദം മൈക്കില്ലല്ലോ, ഇട്ട് നാടും പൊട്ടം പറയണം എങ്കിൽ മാത്രമേ പ്രേക്ഷകൻ കേൾക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ ലൗഡായിരുന്നു ചുരുക്കം എല്ലാം കൂടെ കൊണ്ട്. അങ്ങനെ നാടക സംഗീതത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ കേട്ടിരിക്കുന്നത് മാവേലിക്കര പൊന്നമ്മൻ ചേച്ചി എന്ന് പറഞ്ഞ മാവേലിക്കര പൊന്നമ്മ വളരെ പ്രസിദ്ധിയാണെന്നറിയാം. അവർ അച്ഛൻ്റെ നാടക ട്രൂപ്പിൽ അഭിനയിച്ചിരുന്നു ആത്മബലിയ നാടകത്തിൽ. അപ്പോൾ പൊന്നമ്മൻ ചേച്ചി ആദ്യകാലത്ത് വാസവദത്തയിലൊക്കെ അഭിനയിച്ച പൊട്ടക്കനേത്ത് വേലിപ്പിള്ള അവരുടെയൊക്കെ നാടക ട്രൂപ്പിൽ അഭിനയിച്ച ആ കാലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പം മിക്കവാറും ഈ നാടകം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്യാവശ്യം പ്രമാണികളൊക്കെ ആയിരിക്കും. പ്രമാണി എന്ന് വെച്ചാൽ കുറച്ചാലും ചട്ടമ്പിത്തരമൊക്കെ കാണും, അവരൊക്കെ ആയിരിക്കും നാടകം നടത്തുക. ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പം നല്ല ചില ഭാഗങ്ങൾ വരുമ്പം ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ ഓഡിയൻസ് വൺസ് മോർ എന്ന് പറയും. അതായത് ഒരാളിപ്പം പാട്ട് പാടി അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞ് വളരെ വികാരഭരിതനായി പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്ന ചിലപ്പോൾ സീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ വൺസ് മോർ പറഞ്ഞാൽ ഈ മരിച്ചയാൾ എഴുന്നേറ്റ് വീണ്ടും ഒന്നും കൂടെ മരണം അഭിനയിക്കും. പിന്നെ പാരിതോഷികങ്ങൾ സ്റ്റേജിൽ കൊണ്ട് കൊടുക്കുക. നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്,

വേള നടക്കുന്നതിന് ഇടയ്ക്ക് പാരിതോഷികങ്ങൾ കൊണ്ടുകൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ പിന്നെ വീണ്ടും ചിലപ്പോൾ അഭിനയിക്കുക. അങ്ങനെ ഒരു രീതിയിലുള്ള നാടകങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ കാലത്തുള്ള നാടകങ്ങളെപ്പറ്റി എനിക്കറിയുള്ളൂ. അപ്പോൾ ആ കാലത്ത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരുന്നു നാടകങ്ങൾ. ഞാൻ കണ്ട പല നാടകങ്ങളും സ്വല്പം കൂടെ പഴയ കാലത്തു നിന്ന് കുറേ കൂടെ ഒരു എക്സാജറേഷൻ കൂടിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനൊക്കെ അഭിനയിച്ചിരുന്ന അച്ഛൻ്റെ നാടകങ്ങൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു. യഥാതഥമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നത്തക്ക രീതിയിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അന്നത്തെ നാടകങ്ങളുണ്ടായിരുന്നു. നാടകത്തിന് ചരിത്രം ഒരുപാട് പറയാനുണ്ട്, അത് പറഞ്ഞാൽ തീരൂല. പാട്ടമാക്കി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അങ്ങനെയുള്ള നാടകങ്ങൾ, ഇപ്പോൾ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ വളരെ വളരെ വളരെ വലുതാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകം ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ പ്രായമായ ശേഷവും കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടിക്കാലത്ത് കണ്ടപ്പം എനിക്ക് ഈ ആൾക്കാർ വികാരഭരിതരായിട്ട് ഇന്ദിരാവൂസ് ഇന്ദാബാദ് വിളിച്ച് അല്ലെ അങ്ങനെ വരവേറ്റ ഒരു നാടകം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആക്കി തന്നെ. പക്ഷേ പിൽക്കാലത്ത് അതേ നാടകം ഞാൻ കണ്ടപ്പോൾ അത്രയും വലിയ ആവേശമൊന്നും കണ്ടിരുന്നുമില്ല. അത് കാലത്തിൻ്റെ മാറ്റമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും പ്രേക്ഷകനിൽ ബൗദ്ധികമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നാടകത്തിന് കഴിക്കുമായിരുന്നു. അത് ഞാൻ അനുഭവസ്ഥരാണ്. കല എന്ന് പറയുന്നത് തന്നെ കലാകാരൻ എന്നൊക്കെ പറഞ്ഞ എന്തൊരു മോശക്കാരായിട്ട് എന്തെന്ന കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ വളരെ മോശമായ കാര്യങ്ങളാണ്. സമൂഹത്തിൽ ഒരു ചീത്ത വാക്കുണ്ട്, കൂത്തിച്ചി എന്നൊരു വാക്കുണ്ട്. കൂത്തിച്ചി എന്നുള്ള വാക്ക് തന്നെ കൂത്ത്, അതായത് ഡാൻസ്, കൂത്ത് ചെയ്യുന്ന അച്ചി, ഡാൻസ് ചെയ്യുന്ന സ്ത്രീ. അപ്പോൾ അതൊരു വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. അല്ല, അതിപ്പോൾ ഈ അടുത്ത കാലം വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ, അച്ഛൻ്റെ സമിതിയിൽ അച്ഛനും അച്ഛൻ്റെ സഹോദരി ഓമന, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ സഹോദരി, ഞാൻ ഒക്കെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചൊരു കാലം ഉണ്ടായിരുന്നു നാടകം. അപ്പോൾ അന്നൊക്കെ ഞങ്ങളുടെ ബന്ധുക്കൾ പലരും പറഞ്ഞിരുന്നു, ഓ പിന്നെ വേറെ ഒരു ജോലിയില്ല, എല്ലാത്തിനും കൂടെ കയ്യെ പിടിച്ച് ഇറങ്ങിയിരിക്കുക നാടകം കളിക്കാൻ. അതൊരു മോശം കാര്യമായിട്ടാണ് പറഞ്ഞിരുന്നത്. എന്തോ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയുള്ളൊരു ധാരണ ഉണ്ട്. ഇപ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ സിനിമയൊക്കെ വന്നു കഴിയുമ്പോൾ ഫെയിം, അപ്പോഴും ഫെയിം ഉള്ളതുകൊണ്ടാണ് ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ഒരാൾ അടുത്ത് അഭിനയിക്കുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത്. അല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മളെ പൊതുവെ, നമുക്ക് ഈ ഹിപ്പോക്രാറ്റ്സാണ്, നമ്മൾ ആത്മവഞ്ചനയാണ് നമ്മുടെ മുഖമുദ്ര. പ്രത്യേകിച്ച് മലയാളികളുടെ, ഇന്ത്യക്കാരുടെ അതെ, പ്രത്യേകിച്ച് മലയാളികളുടെ. ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണ് താനും, എന്നാലും അത് അങ്ങോട്ട് അംഗീകരിക്കാനും ബുദ്ധിമുട്ടും ഒക്കെയുള്ള ഒരു വല്ലാത്ത മാനസിക പ്രശ്നമാണത്. പണ്ട് അച്ഛൻ അവതരിപ്പിച്ചിരുന്ന ഈശ്വരൻ അറസ്റ്റിൽ, സുപ്രീം കോർട്ട്, ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്, വളരെ സംഗീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചരിത്ര നാടകങ്ങൾ ഉണ്ടായിരുന്നു അന്നൊക്കെ, രംഗത്ത് അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയുള്ള നാടകങ്ങൾ വന്നു. പിന്നെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞ വണ്ടികളുടെ യാത്ര, അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ ആസ്വാദനം, ഒരു കാര്യം പറയാം, ഇന്നത്തെക്കാട്ടിലും കുറച്ചും കൂടി ലിബറലായിരുന്നു അന്നത്തെ പ്രേക്ഷകർ. ഇന്ന് കുറച്ച് വളരെ സംഗീതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ശരി, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഉൾവലിഞ്ഞിട്ട് എൻ്റെ മാത്രമല്ല എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ സമൂഹം, ഞാൻ, എൻ്റെ കുടുംബം, അതൊക്കെ വളരെ വളരെ ഉൾവലിഞ്ഞിട്ട് ഈ കുടുംബം എന്നുള്ള സങ്കല്പം പോലും അച്ഛനും അമ്മയും ഞാനും അങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്രയൊരു വളരെ ഇടുങ്ങിയ ചിന്താഗതി കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇപ്പോൾ. പുരോഗമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെന്ന് വർത്തമാനത്തിൽ പറയുന്നു, അല്ലാതെ മാനസികമായി എത്രമാത്രം പുരോഗമിച്ചു. പണ്ട് നമുക്ക് മതിലുകളില്ലായിരുന്നു, വേലിയില്ലായിരുന്നു വീടുകൾക്ക്. ഇപ്പം മതിലുമുണ്ട്, വേലിയുണ്ട്, അതൊക്കെ കൂടിക്കൂടിക്കൂടി ഗേറ്റുകൾക്ക് പൊക്കം കൂടുന്നു, മതിലുകൾക്ക് പൊക്കം കൂടുന്നു, അങ്ങനെ എല്ലാവരും. അപ്പോൾ എത്രമാത്രം പുരോഗമിച്ചു എന്നുള്ള വളരെ സംശയമുണ്ട് പല കാര്യങ്ങൾക്കും. നാടക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ എൻപിള്ള, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരു വ്യക്തി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് കവിഞ്ഞ് പ്രത്യേക ഒരു മാത്രമല്ല. അച്ഛനൊരു പുതിയ ഒരു പന്താവ് വെട്ടിത്തെളിച്ചു എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അരയ്ക്കാതെ മടിക്കാതെ ഈ സമൂഹത്തിൻ്റെ ജീർണതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർദാക്ഷിണ്യം, യാതൊരു മറയില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു ആർജവം കാണിച്ചു. അത് അച്ഛനും അച്ഛൻ്റെ സഹോദരിയും എൻ്റെ പെങ്ങളും ഞാനും അമ്മയും എല്ലാം ചേർന്ന് ഞങ്ങൾ നാടക കുടുംബമായിട്ട് ഞങ്ങൾ അത് പറയുമ്പം അതിന് കുറച്ചും കൂടി ശക്തി ഉണ്ടായിരുന്നു. എന്ത് കാര്യവും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും പിന്തുണയില്ലാതെ ധീരമായി

0: ായിട്ട് തോന്നുന്ന നാടകങ്ങൾ തോന്നുന്ന പോലെ അവതരിപ്പിക്കും ഒരു ആർജവമുണ്ട്. അതാണ് അച്ഛനൊക്കെ നാടകത്തിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ സമൂഹത്തിലെ ദ്രവിച്ച് വഴകിയ ഓരോ തൂണിട്ടും ആഞ്ഞിടിക്കാനുള്ള ഓരോ ശ്രമമായിരുന്നു സമൂഹത്തെ ഇന്ന് ഭരിക്കുന്നത്. ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമൂഹ്യ മനോഭാവമാണ്. ഇതിനെ എതിർക്കാനാണ് എന്റെ ഓരോ നാടകവും ഞാൻ ഉപയോഗിക്കുക.
0: നാടകം കൊണ്ട് മാത്രം സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വന്നതായിട്ട് എനിക്കറിയില്ല. എന്നാ ഈ ലോകം നന്നായനെ, അങ്ങനെ ഇത്രയും വലിയ നാടകങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് ഇത്ര സമത്വസുന്ദരമായ ഒരു ലോകമായെന്നുള്ളതാണ്. അങ്ങനെ ഒരു നാടകം കൊണ്ട് മാറ്റാവുന്നൊന്നുമല്ല ഈ സാമൂഹ്യ ജീവിതം. സാമൂഹ്യ ജീവിതത്തിൽ ചില പ്രത്യേക അവസ്ഥയിൽ ഒരു മാറ്റത്തിന് സഹായകരമായ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സമൂഹത്തിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വേണ്ടതൊന്നുമില്ല, പൊളിറ്റീഷ്യൻസാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ്സാണ് ചെയ്യേണ്ടത്. അത് ഈ പൊളിറ്റീഷ്യൻസ് എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സംശയമുള്ളൂ. നാടകകൃത്ത് അല്ലെങ്കിൽ സാഹിത്യകാരൻ ചെയ്യുന്നത് ഈ സമൂഹത്തിലുള്ള ചുഴിക്കുറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ അതിൻ്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ധർമ്മം മാത്രമേ ഈ സാഹിത്യകാരന് പറ്റുള്ളൂ, നാടകത്തിന് പറ്റുള്ളൂ. അതിനെ ഇല്ലാതാക്കിയിട്ട് മറ്റൊന്നിനെ ബിൽഡ് ചെയ്യുക, ഒരു വ്യതിയാനം വരുത്തുക, അത് ചെയ്യേണ്ട പ്രവൃത്തി പൊളിറ്റീഷ്യൻസ് ചെയ്യേണ്ടതാണ്, രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള അവസ്ഥകളെ, സമൂഹത്തിലുള്ള ചില പ്രോബ്ലംസിനെ അല്ലെങ്കിൽ ധ്രുവീകരണങ്ങളെ മുതലെടുത്തിട്ട് അവർ രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാടകത്തിൽ എത്രമാത്രം ഗാനങ്ങൾ എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഇന്ന് നാടകത്തിൽ മാത്രമല്ല സിനിമയിൽ പോലും പാട്ടുകൾ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് വളരെ വ്യത്യാസം. കെ പി എസ് സിയുടെ നാടകങ്ങളിൽ കെ എസ് ജോർജും കെ പി എസ് സുലോചനയും ഒക്കെ പാടി മേദിനി ഇവരൊക്കെ ഇവരുടെയൊക്കെ പാട്ടുകൾ അന്ന് ഒരുപാട് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. അപ്പം അത് ആ കാലത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. പിന്നെ വയലാർ ദേവരാജൻ ഒ എൻ വി അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാരുടെ കവിതകളും നാടകഗാനങ്ങളും പ്രത്യേക ശാഖ തന്നെ ഉണ്ടായി. പക്ഷെ ഇപ്പം അങ്ങനത്തെ ശാഖ കേൾക്കുന്നില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. നാടകത്തിനെ നിലനിർത്താൻ തീർച്ചയായിട്ടും സംഘടനകൾക്ക് സാധിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു നാടക മത്സരം നടക്കുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂർ അടുത്ത മാണിയാർ എന്ന ഗ്രാമത്തിലാണ്. ഒരു അത്ഭുതമാണ്. ആ ഗ്രാമവാസികൾ ഒന്നടങ്കം 10 ദിവസവും നാടകോത്സവമാണ്. ഈ എല്ലാ ദിവസവും അവർ വീട്ടിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ വൃദ്ധര് അങ്ങനെയുള്ള എല്ലാവരും വീടടച്ചിട്ട് എല്ലാവരും നാടകസ്ഥലത്തേക്ക് വരുന്നു, നാടകം കാണുന്നു. മാത്രമല്ല നാടകം കാണുമ്പോൾ ഓരോ ദിവസം വരുമ്പോഴും അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് ചിലപ്പം അരിയാവാം അല്ലെങ്കിൽ തേങ്ങയാവാം അല്ലെങ്കിൽ കപ്പയാവാം, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. അതൊരു ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. ലാസ്റ്റ് ദിവസം എല്ലാ ദിവസവും നാടകം കാണാൻ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ദിവസം ഇവരെല്ലാം കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂട്ടി ഗംഭീരമായൊരു സദ്യ, അത് ഈ വരുന്ന എല്ലാ കാണികളും ആസ്വദിക്കുന്നു, അവരതിൻ്റെ ഭാഗമാകുന്നു. ഇങ്ങനൊരു അനുഭവം മാണിയാട്ടം എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ സാധിക്കുന്നു. അത് കുട്ടികൾ മുതൽ ആബാലവൃദ്ധ ജനങ്ങളും ഉണ്ട് അവിടെ. ഇവർ ഒരു ചെറിയ അവശബ്ദം പോലും ഉണ്ടാവാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നാടകം കാണുന്നു. നാടകം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു അവശബ്ദം പോലും ഉണ്ടാക്കില്ല. നല്ലതാണെങ്കിൽ ചിരിക്കും കയ്യടിക്കും ഒക്കെ ഉണ്ട്, മോശമാണെങ്കിൽ അവശബ്ദം ഉണ്ടാക്കില്ല. അത്ര സഹിഷ്ണുതയോടുകൂടി ഒരു വലിയ വിഭാഗമൊക്കെ നിലത്തിരിക്കുകയായിരിക്കും. കുറച്ച് പേര് കസേരയിൽ, കുറച്ച് പേര് കസേര കെട്ടുകാരെ, ചിലർ നിന്നുകൊണ്ട് കാണുന്നു. ഒരു 3000-4000 പേര് എല്ലാ ദിവസവും നാടകം കാണാൻ വരുന്നു, ആസ്വദിക്കുന്നു. മാത്രമല്ല നാടകം കഴിഞ്ഞിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് നാടക ചർച്ച, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് മാണിയാട്ട് എന്നൊരു ഗ്രാമത്തിൽ നടക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ഞാനിപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഞാൻ കണ്ടതാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ നടന്നുകൂടാ? ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ നടന്നാൽ കേരളത്തിൽ ഒട്ടാകെ എന്തുകൊണ്ട് നടന്നുകൂടാ? ഇതൊക്കെയാണ് നവോത്ഥാനം എന്നൊക്കെ പറയുന്നത്. ഒരു പുതിയ ചിന്തയുണ്ടാകുക, എല്ലാവരും കൂടെ കൂടി നിന്ന് കലയെ ആസ്വദിക്കുക. കലയ്ക്ക് മാത്രമേ എല്ലാവരും ഒന്നിച്ച് നിർത്താൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും അത്രയും ശക്തിയില്ല. ഒരു പാട്ടാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, നാടകമാണെങ്കിൽ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായാൽ എന്തൊരു മാറ്റമായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക, എന്തൊരു പുരോഗതിയായിരിക്കും, എന്തൊരു സുഖമായിരിക്കും, എന്തൊരു സൗഹൃദമായിരിക്കും. ഏതൊരു കലാരൂപമാണെങ്കിലും ശരി, അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വേണം. ഒന്നാമതായിട്ട് ഏതൊരു കലാരൂപവും ചിത്രകലയാവാം, സ്കൾപ്ചറാവാം, അല്ലെങ്കിൽ നാടകമാകാം, എന്താണെങ്കിലും അനുവാചകന് മനസ്സിലാവണം. ഒന്നാമത്തെ മനസ്സിലായാൽ മാത്രം അത് വിശ്വസിക്കണം, വിശ്വസിക്കാൻ പറ്റണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ബോധ്യപ്പെടണം അത് ഇന്നതാണെന്ന്, കാര്യകാരണം ബോധ്യപ്പെടുന്നതായിരിക്കണം. പിന്നെ

0: അവൻ്റെ ബോധമണ്ഡലത്തെ ഒരു സെൻറ്റിമീറ്ററെങ്കിലും ഉയർത്തുന്നതായിരിക്കണം. ഇതായിരിക്കണം ഒരു കലാരൂപത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നത്, ഞാനും അങ്ങനെ തന്നെ
1: വിശ്വസിക്കുന്നു. നടൻ വിജയരാഘവൻ പങ്കുവച്ച ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് ഇന്ന് ആർട്ട് കഫേയിൽ കേട്ടത്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട് ലളിത ഗാനങ്ങൾ. ആത്മാവിലൊഴുകിയ കവിത പോലെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് പ്രമോദ് ചെറുവത്ത്, പി ടി രഹന. രചന നടക്കാവ് സന്തോഷ് കുമാർ. സംഗീതം മക്കടമുരളി.

ഗാനശില്പികൾ കുഞ്ഞിരാമൻ മേമുണ്ട, വേഴപ്ര നാണുക്കുട്ടൻ. യമുനതൻ തീരത്തെ എന്നു തുടങ്ങുന്ന ഗാനം പാടിയത് രാജേഷ് ബാബു, സ്വാതി എസ് നമ്പൂതിരി.

സരിത വി റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം. വിഷു കൈനീട്ടമായി എന്ന് തുടങ്ങുന്നു. ഈ ഗാനമൊരുക്കിയത് കെ വി ശബരിമണി, കെ സാജൻ.

0: ലളിത ഗാനങ്ങൾ സമാപിക്കുന്നു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
0: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: സൗന്ദര്യ പിണക്കം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രാജസേനൻ.

എൻ വി കുറുപ്പിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജെറി അമൽദേവ്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം കേൾക്കാം, പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിൽ നിന്നും.

ശ്യാമിന്റെ സംഗീത നിർദ്ദേശത്തിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം ചിത്രം ഒരു നോക്കു കാണാൻ. ഗാനരചന ചുനക്കര രാമൻകുട്ടിയും

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.
0: ഇശൽമാല
2: കണ്ടെടുക്കപ്പെട്ട ലക്ഷണയുക്തമായ ആദ്യ മാപ്പിളപ്പാട്ട് കൃതി മുഹിയുദ്ദീൻ മാലയ്ക്ക് ശേഷം അതിൻ്റെ രചനാശൈലിയെ പിന്തുടർന്ന് അനേകം മാലപ്പാട്ടുകൾ പിറവികൊണ്ടിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് രചനയിലെ വിഷയവൈവിധ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നാം പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാലപ്പാട്ടുകൾ. ബദർമാല, മഞ്ഞക്കുളം മാല, നഫീസത്ത് മാല, ഇച്ചാമസ്താൻ്റെ ബുഖാരി മാല, മുഹമ്മദ് മറ്റത്തിൻ്റെ കുദ്രത്ത് മാല തുടങ്ങി മാപ്പിളപ്പാട്ട് കാവ്യചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കിലെത്തുമ്പോൾ ഡോക്ടർ എം എൻ കാരശ്ശേരി വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് കെട്ടിയ ബഷീർമാല, ജി പി അബ്ദുള്ളയുടെ രാഷ്ട്രീയമാല എന്നിങ്ങനെ നൂറിലേറെ മാലപ്പാട്ട് കൃതികൾ രചിക്കപ്പെട്ടതായി കാണാം. പി കെ ഹലീമയുടെ ചന്ദിരസുന്ദരമാല, കെ ടി ആസിയയുടെ ഖദീജ ബീവിയുടെ വഫാത്ത് മാല എന്നീ കൃതികളും കൂട്ടത്തിൽ ശ്രദ്ധേയമാണ്. തമിഴകത്തെ ശൈവന്മാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഭക്തികാവ്യങ്ങളുടെ ശൈലി, അതായത് കോർവ പിന്തുടർന്നാണ് അറബി മലയാളത്തിലെ മാലപ്പാട്ടുകൾ രചിക്കപ്പെട്ടത് എന്ന് ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. 13 മുതൽ 16 നൂറ്റാണ്ടിനിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ ശക്തമായ സൂഫി ദർശനങ്ങളുടെ സ്വാധീനമായിരുന്നു മാലപ്പാട്ടുകളുടെ പിറവിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. ഷെയ്ഖ്, അതായത് പുണ്യപുരുഷന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അതായത് ഇടത്തേട്ടം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായാണ് മാലപ്പാട്ട് കൃതികളുടെ രചനാരീതി. സൂഫിവര്യന്മാരുടെ അപദാനങ്ങളാണ് മാലപ്പാട്ടിലെ ഇതിവൃത്തമെങ്കിലും സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അന്തരം വിഷയീഭവിക്കുന്ന എം ബാവക്കുട്ടിയുടെ ലോകനീതിമാല പോലെയുള്ള കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. മുഹിയുദ്ദീൻ മാലയ്ക്ക് ശേഷം കണ്ടെടുക്കപ്പെട്ട കൃതിയാണ് ബദർമാല. ഏറനാട്ടിലെ മമ്പാട് എന്ന സ്ഥലത്ത് 1848 ജനിച്ച കാഞ്ഞിരാല കുഞ്ഞിരായൻകുട്ടി എന്ന കവിയാണ് ഇതിന്റെ രചയിതാവ്. അറബി, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ പരിജ്ഞാനം നേടിയ കുഞ്ഞിരായൻ മൊയ്ൻകുട്ടി വൈദ്യരുടെയും ചാക്കീരി മൊയ്തീൻകുട്ടിയുടെയും സമകാലികനായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക ഏടായിരുന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ പ്രകീർത്തിച്ച് എഴുതപ്പെട്ടതാണ് ബദർമാല. ഇതുകൂടാതെ ഫാത്തിമ മാല, ആയിഷത്ത് മാല, മിസ്ബാഹുൽ ഫുആദ് മാല, മഹാരത്നമാല, മധുൽ കരീം മാല എന്നീ മാലപ്പാട്ടുകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മാപ്പിള സാഹിത്യ ശാഖയ്ക്ക് അമൂല്യങ്ങളായ സംഭാവനകൾ നൽകിയ അനുഗ്രഹീത പ്രതിഭ കുഞ്ഞിരായൻകുട്ടിയുടെ ബദർമാലയിൽ നിന്നും ചില വരികൾ കേൾക്കാം.

0: ഇശൽ മാല.
1: മാപ്പിളപ്പാട്ട് കാവ്യശാഖയിൽ മാലപ്പാട്ട് പോലെ ഏറെ ജനപ്രിയത നേടിയ മറ്റൊരു വിഭാഗമാണ് പടപ്പാട്ടുകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ സ്വാതന്ത്ര്യസമരാവേശം പകരാൻ ഈ കൃതിക്ക് സാന്ദർഭികമായി സാധിച്ചിട്ടുണ്ട്. മാപ്പിളക്കൃതികൾ പാടി അർത്ഥം വിവരിച്ചിരുന്ന സദസ്സുകൾ, അതായത് സീറാപാരായണ സദസ്സുകളിലൂടെയും കലാമത്സര വേദികളിലൂടെയും ഒക്കെയാണ് പടപ്പാട്ടുകൾക്ക് ഏറെ ജനകീയ പ്രചാരം ലഭിച്ചത്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ താഴ്വരയിൽ വെച്ച് ക്രിസ്തുവർഷം 623 പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും അവരുടെ ശത്രുക്കളായ ഖുറൈശികളും തമ്മിലുണ്ടായ ചരിത്രപ്രസിദ്ധമായ യുദ്ധം. ബദർ യുദ്ധം പ്രമേയമാക്കി ഒട്ടേറെ പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ക്രിസ്തുവർഷം 1876 മഹാകവി മോയിൻകുട്ടി വൈദ്യർ രചിച്ച പടപ്പാട്ട് കൃതിയാണ് ഏറെ മികച്ചു നിൽക്കുന്നതെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിരായൻകുട്ടിയുടെ ബദർമാല ബദറിലെ പോരാളികളുടെ അപദാനങ്ങളെ വാഴ്ത്തുന്നത് ആയിരുന്നുവെങ്കിൽ, മോയിൻകുട്ടി വൈദ്യരുടെ ബദർപാട്ട് ആ സമരത്തിന്റെ മുക്കുമൂലയും ആകർഷകമായി പ്രതിപാദിക്കുന്ന ഒന്നായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട മുഖത്ത് മാപ്പിളമാർക്ക് വരികളിലൂടെയും ഇതിവൃത്തത്തിലൂടെയും ഊർജം പകർന്നിരുന്ന പടപ്പാട്ട് വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ ഇശൽമാലയിൽ ഇനി വരുന്ന എപ്പിസോഡിൽ കേൾക്കാം. ഇതാ മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ബദർപാട്ടിലെ ഏതാനും വരികൾ.

അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 480 സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന കാരണത്താൽ ഡൽഹി പോലീസ് റദ്ദ് ചെയ്തു. വ്യാജ വാർത്തകളുമായി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകി. 15 താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. വിലക്കേർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. 16 താഴെ പ്രായക്കാർ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയയും നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. സ്പെയിനും ഡെൻമാർക്കും സമാന നടപടി സ്വീകരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. മൺസൂൺ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നാഗാലാന്റ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ആസാം, ഗുജറാത്ത്, ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത്തവണ കാലവർഷത്തിന്റെ കെടുതികൾ ഏറ്റവും അധികം അനുഭവിച്ചത്. രാജ്യത്തെ പൌരർക്കായി ദേശീയ ഹൈവേ അതോറിറ്റി അവതരിപ്പിച്ച ക്ലീൻ ടോയ്ലറ്റ് പിക്ചർ ചലഞ്ചിന്റെ കാലാവധി അടുത്ത വർഷം ജൂൺ വരെ നീട്ടി. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക, പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുക, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫാസ്ടാഗ്, റീചാർജ് റിവാർഡുകൾ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നിവയാണ് ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ദേശീയപാത 66 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണിൽ തീർത്ത ഉയരപാതകളുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് സ്വതന്ത്ര ജിയോ ടെക്നിക്കൽ ഏജൻസിയായ IIT ഡൽഹി, IIT പാലക്കാട് എന്നിവിടങ്ങളിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ സമിതിയെ നിയോഗിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MP ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രവർത്തന മികവിനും നൈപുണ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ യഥാർത്ഥ ഗുണം അധ്യാപകരിലും കുട്ടികളിലും എത്തുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സുഗന്ധ മജുംദാർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് രൂപീകരിച്ച പദ്ധതികളായ PM പോഷൺ, തിഥി ഭോജൻ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ മജുംദാർ യോഗത്തിൽ വിശദീകരിച്ചു. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻറ്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻറ്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കേരളത്തിലെ വിവിധ ജയിൽ ഉപദേശക സമിതികൾ സംസ്ഥാന ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 ദിവസത്തെ യോഗം ഇന്നലെ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിനായിരുന്നു യോഗം. തിരുത്തൽ നടപടിക്ക് വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം September 13 മുതൽ 15 വരെ കോഴിക്കോട് ചേരാനും തീരുമാനിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1st മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജി കുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ച് മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പംപാറ മാർത്താമറിയം പള്ളി പരിഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ.
മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണയിൽ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിച്ചു. അമൃതപുരി ആശ്രമത്തിലെ ചടങ്ങിൽ ഗവർണർ

രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം അമൃതാനന്ദമയിക്ക് സമർപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബ്ബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്താൻ സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ഡി ടി പി സി കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി സി കെ കാസിം എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ എസ് ഐ ടി ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡിവൈഎസ്പിയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിലൊരാളായ കണ്ണൂർ താണയിലെ എം കെ നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10:25:30. ഇതോടെ 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: ജരൂർ സുനിയെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.
6: PM जय अब गरीबों की जय बन गई है.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: Green Duets.
1: എവർഗ്രീൻ ഡുവേറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 12:40 തുടർന്ന് കേൾക്കാം. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.

രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവ് നായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാവിലെ 11 ലോക്സഭ സമ്മേളിച്ചപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൈനികരുടെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പരമോന്നത ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഈ ദിവസമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. മാതൃരാജ്യത്തിന്റെ സേവനത്തിന് ജീവൻ ബലിയർപ്പിച്ച അനശ്വര രക്തസാക്ഷികളോട് രാജ്യം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികളിലേക്ക് കടന്നപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. വീണ്ടും സമ്മേളിച്ചപ്പോൾ നീറ്റ് വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ദിവസേന വാദം കേൾക്കുകയും വേഗത്തിൽ വിചാരണ നടത്തുകയും ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ആരും മരിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും യഥാർത്ഥ വാർത്തകൾക്കായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയുടെ ചിത്രങ്ങളാണ് പ്രതിഷേധ സമരം എന്ന വ്യാജേന പ്രചരിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. DRDO കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. LDFിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നിലവിലെ ആലപ്പുഴ MLA AD തോമസ് ഉൾപ്പെടെ പ്രവർത്തകർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാർ ഇടപെട്ടു എന്നായിരുന്നു പരാതി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച് SP AP ഷൌക്കത്തലിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ, ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി സ്വാമി അസംഗാനന്ദ ഗിരി, ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋതംഭരാനന്ദ എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിൽ നിന്നുണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ട്, എന്നാൽ അതിനപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളെന്നും

0: ഇത്തരം ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാകരുതെന്നാണ് UDF ഗവൺമെന്റിന്റെ തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരുവുനായകളെ പാർപ്പിക്കാൻ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിവ്യ SIR യോഗത്തിൽ അവതരിപ്പിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി പാർപ്പിക്കാൻ ആൾതാമസം കുറഞ്ഞ സ്ഥലങ്ങളിലും വനത്തോടു ചേർന്ന പ്രദേശങ്ങളിലുമാകും അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹികളുടെ സേവനം പ്രദേശം തിരിച്ച് നിശ്ചയിക്കും. ഷെൽട്ടറിൽ തന്നെ നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി അനിമൽ ബർത്ത് കൺട്രോൾ സ്കീം നടപ്പാക്കും. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ഇവയുടെ പേവിഷബാധ വെറ്ററിനറി ഡോക്ടറുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കുത്തിവയ്പ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഡ്രൈവർമാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് വഴി ഊബർ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. അടുത്ത ആഴ്ച കൊച്ചിയിലെത്തി നേരിട്ട് ചർച്ച നടത്താമെന്നാണ് കമ്പനി അറിയിച്ചതെന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ വ്യക്തമാക്കി. പരിഹാരം കാണാത്തതിനാൽ ഊബർ ആപ്പിലെ ഡ്രൈവർമാർ സമരം തുടരാൻ തീരുമാനിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണ ബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്ജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ 75 kg വിഭാഗം ബോക്സിംഗിൽ സെമിഫൈനൽ ഉറപ്പിച്ച ലെവ്ലിന ബോർഗോഹെയ്നാണ് മെഡൽ നേടത്തിലെത്തിയത്. പ്രാഥമിക റൌണ്ടിൽ ലെവ്ലിനേക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കോളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 gram MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിനൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം ഖബറടക്കി. രാവിലെ മലപ്പുറം തിരൂർക്കാട് മഹല്ല ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ചു മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്തം സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി CK കാസിം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡോയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു.

0: ഇത് ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്രസിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: ये दिन हमारे भारतीय सशस्त्र बलों के अद्भुत साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
0: ई വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും.

0: കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രെൻഡ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ ആർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157-ലും നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

2440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഹൈഡൻ്റത്. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാദ്യം. കൈതപ്രത്തിൻ്റെ രചന, സംഗീതം രതീഷ് വേഗ.

0: ഹലോ, നമസ്കാരം ശുഭ.
1: നമസ്കാരം സാർ.
0: ശുഭ കൊച്ചുസായി കാസ് നിൽക്കുന്നു.
1: കൊറേ ദിവസമായി ഇങ്ങനെ ട്രൈ ചെയ്യുന്ന കിട്ടുന്നില്ല
0: കിട്ടുന്നില്ല.
1: എന്നെക്കാട്ടും കൂടുതൽ എന്റെ അമ്മയാണ് റേഡിയോ ആരാധക. ഞങ്ങള് ചെറുതിലെ റേഡിയോ ആയിട്ട് കൊറേ കണക്ഷൻ ഉള്ളതാണ്.
0: അതെല്ലേ,
1: ടി വി ഉണ്ടെങ്കിൽ കൂടി റേഡിയോ ആണ് അമ്മയ്ക്ക്. അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്.
0: അതെ, അമ്മ അവിടെ ഉണ്ടോ?
1: അപ്പൊ എപ്പോഴും അമ്മ, ഞാനിവിടെ എന്റെ വീട്ടിലാണ്.
0: ഓക്കെ ഓക്കെ. ശുഭയുടെ വീട് എവിടെയാ?
1: എന്റെ വീട് പയ്യോളിയാണ്.
0: അമ്മ അവിടെയാ?
1: അമ്മ അച്ഛനും ഉള്ളത്.
0: അമ്മയുടെ പേരെന്താ?
1: അമ്മന്റെ പേര് വത്സല, അച്ഛന്റെ പേര് ഗംഗാധരൻ.
0: അവർ കേൾക്കുന്നുണ്ടാവോ അപ്പൊ പരിപാടി?
1: കേൾക്കുന്നുണ്ടാവും. അമ്മ റേഡിയോ അടുത്ത് വെച്ചിട്ടാണ് പണികളൊക്കെ കേൾക്കുന്നത്. അപ്പൊ എന്നോട് എപ്പോഴും പറയലുണ്ട്, നീ ഒന്ന് വിളിക്കി വിളിക്കീന്ന്. അപ്പൊ അനിയത്തിന്റെ കുട്ടികൾ വന്നപ്പോഴും ഒരു ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ കട്ടായി പോയി, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ പിന്നെ എല്ലാ കാര്യങ്ങളും റേഡിയോയിൽ കേൾക്കും, ആരോഗ്യപരമായിട്ടുള്ളതും കൃഷിപരമായിട്ടുള്ളതൊക്കെ
0: അനുവർത്തിക്കുകയും ചെയ്യും അല്ലേ? പ്രാക്ടിക്കൽ ആയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരും, നല്ല കാര്യം.
1: അതന്നെ, കൃഷിന്റെ ഒക്കെ ഭയങ്കര, ചെടികളുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ള ആളാണ്.
0: ഒരു ചെടിയമ്മയാണ്.
1: അപ്പം അനിയത്തിന്റെ മക്കളും എന്റെ മക്കളൊക്കെ പറയും, അമ്മമ്മ ഒരു റേഡിയോ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കും.
0: അല്ല, അതെന്താ വെച്ചാൽ അതൊരു ഒരു ഒരു പ്രായോഗിക വിജ്ഞാനം കൂടിയാണല്ലോ പലതും നമ്മള്.
1: അതെ അതെ, എന്ത് പറയുമ്പോ റേഡിയോയിൽ ഇങ്ങനെ
0: കേട്ടിട്ടുണ്ട്. റഫറൻസ് ബെഞ്ച് റേഡിയോ ആണ് എപ്പോഴും. നല്ല കാര്യം. അപ്പൊ അമ്മയോട് ഞങ്ങള്, അമ്മ കേൾക്കുന്നുണ്ടെ, അമ്മയോട് ഞങ്ങളുടെ ഹായ് അമ്മയുടെ അച്ഛനോട് കേട്ടോ.
1: കേൾക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പൊ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും.
0: നല്ല കാര്യം. അല്ല, ഇതില് പ്രായോഗികമായിട്ട് നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന കുറെ നിർദ്ദേശങ്ങള്, നല്ല ഉപദേശങ്ങള്, പിന്നെ കാലാകാലങ്ങളിലുള്ള കൃഷിരീതികൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ.
1: പിന്നെ ശ്രീനിവാസന്റെ ആരാധക കൂടിയാണ്, എപ്പോഴും പറയലുണ്ട് നീ ഈ പാട്ട് ആവശ്യപ്പെടണേന്ന് അറിയാം.
0: ഓഹോ, നടൻ ശ്രീനിവാസന്റെ അല്ലേ?
1: നടൻ ശ്രീനിവാസന്റെ ആരാധകനാണ്. ആ സിനിമ കഴിഞ്ഞ ടി വിയിൽ ഇങ്ങനെ വരുമ്പോഴെന്ത് ഉണ്ടെങ്കിലും ഇരുന്ന് കുത്തിരുന്ന് കാണും. അതാണ്
0: നാടോടിക്കാറ്റ് അല്ലേ?
1: നാടോടിക്കാറ്റ്.
0: നാടോടിക്കാറ്റ് നമ്മുടെ ഒരു കൾട്ട് മൂവി എന്നൊക്കെ പറയുന്ന രീതിയിൽ എത്തിപ്പോയി മലയാളത്തില്. അങ്ങനെ ഒരുപാട് പേര് അതിലെ ഡയലോഗുകള്.
1: കലാകാരനാണ്, നമ്മളെ ചിരിപ്പിക്കുന്ന കൂടെ ചിന്തിപ്പിക്കുന്ന ഹാസ്യ നടനാണ്.
0: തീർച്ചയായും അത് ഒരു ജീവിതത്തിന്റെ ഒരു കയ്പുള്ള ഭാഗങ്ങൾ വളരെ മധുരത്തിൽ പൊതിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വളരെ നീട്ടി തരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ ഓർക്കാൻ കൂടിയാണ് ഈ ഗാനം. കരകാണ കടലല മേലെ.
1: അതെ,
0: എന്തായാലും പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞല്ലോ. അമ്മയ്ക്ക് അച്ഛനു വേണ്ടി മകളുടെ ഒരു പരിശ്രമം ആണിത് എന്നുള്ളത് അവര് ഓർക്കുന്നു, കേൾക്കുന്നു.
1: പിന്നെ പറഞ്ഞ റേഡിയോ, ഞങ്ങള് എന്റെ കുട്ടിക്കാലത്ത് പിന്നെ അങ്ങനെ നമ്മൾക്ക് റേഡിയോ ഒന്നും അങ്ങനെ പരിചയമല്ലല്ലോ. ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവര് അവരെ മക്കളൊക്കെ ഗൾഫിലൊക്കെയാണ്. അപ്പൊ ടേപ്പ് റെക്കോർഡ് കണ്ടിട്ട് പാട്ടൊക്കെ തന്നെ വെക്കും. അപ്പം ഞാനും അനിയത്തിയും ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടി നിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നെന്ന് കേൾക്കുമ്പോഴും മുപ്പര് ആയി ഓഫാക്കും പാട്ട് ടേപ്പ് റെക്കോർഡ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്കൊരു സങ്കടം പോലെയായിരുന്നു. അപ്പൊ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ നമുക്കൊരു റേഡിയോ വാങ്ങാന്ന് പറഞ്ഞ അങ്ങനെ വാങ്ങിക്കൊണ്ടാന്ന് റേഡിയോ. എന്നിട്ട്
0: ഞാന് ആ കാലം മുതലേ മക്കളുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയും അവരൊക്കെ ഒരു വിഷമവും ഇല്ലാതെ നോക്കാനുള്ള പരിശ്രമവും ഉള്ള ഒരു അച്ഛനമ്മയാണ് ചുരുക്കത്തിൽ.
1: അതെ അതെ അതെ, റേഡിയോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അവിടെ നന്നാക്കാൻ അച്ഛന്റെ ഒരു ചങ്ങാതി ഉണ്ട്, കടയിൽ
0: കൊണ്ടുപോകും.
1: എപ്പോഴും പറയൂ ഇത് വേറെ വാങ്ങിക്കാന്ന് പറയും. ഇത് പണ്ടത്തെ റേഡിയോ ആണ്, ഒഴിവാക്കാൻ പറ്റൂല.
0: ഒരു വൈകാരികമായ ബന്ധമുള്ള റേഡിയോ ആണ്. എന്തായാലും അവരോടുള്ള സ്നേഹ, എന്താ പറയാ, സ്നേഹാദരങ്ങളോട് കൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ സാർ.
0: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: ശിവാനന്ദൻ.
1: ശിവാനന്ദൻ തിക്കോടി. ശിവാനന്ദൻ, സിന്ധു, ശില്പ, ശ്യാമ
0: രാത്രി നമ്മുടെ ഗാനോത്സവം പരിപാടിയിലൊക്കെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ?
1: അത് കേൾക്കാറുണ്ട്. പിന്നെ രഞ്ജിനി രാത്രി കേൾക്കാറുണ്ട്.
0: ഞാൻ ഉദ്ദേശിച്ചത് സോറി, ഗാനോത്സവം അല്ല, രഞ്ജിനി. രഞ്ജിനിയിലെ
1: രഞ്ജിനി ആരും ആവശ്യപ്പെടാറുണ്ട് പാട്ട്.
0: അതെ,
1: കിട്ടും. ചെറുപ്പത്തിലെ റേഡിയോ ആരാധന. ടി വി ഉണ്ടെങ്കിൽ എന്നോട് ഭാര്യ പറഞ്ഞു, ടി വി ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ റേഡിയോന്റെ ആളാണ്. ചെറുപ്പത്തിലെ ഫിലിപ്സ് റേഡിയോ കേട്ട് കേട്ട് പരിചയം.
0: അപ്പൊ അന്ന് ചെറുപ്പത്തിൽ സ്വയം വാങ്ങിച്ചതാണോ അതോ വീട്ടിൽ അച്ഛനായിട്ട് വാങ്ങിച്ചതാണോ?
1: എന്റെ പാപ്പം വാങ്ങിച്ചതാണ്.
0: അതെ, പാപ്പം വാങ്ങിച്ച.
1: ചേട്ടൻ കേടാൻ ചേട്ടൻ വാങ്ങിച്ചു. പിന്നെ പോകർ റേഡിയോ കൊണ്ട് നടക്കും. കുറച്ചുകാലം ഗൾഫിലായിരുന്നു.
0: അതെ അല്ലേ?
1: ഗൾഫിൽ വന്നാലും റേഡിയോ ആണ് കേൾക്കുക. എന്റെ ഫേവറേറ്റ് റേഡിയോ ആണ്.
0: അതെ അല്ലേ?
1: റേഡിയോ കേട്ടിട്ടില്ലെങ്കിൽ ബാക്ക് ദൂരം ഞാൻ റേഡിയോ വേലിച്ച് വെച്ചിട്ട് മുടക്കി പാട്ട് കേട്ട ശീലമുണ്ട് എനിക്ക്. അത്രയും റേഡിയോ നേരെ അടുപ്പത്തിലാണ്. ആർ കെ മാമനോടൊക്കെ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മൂടാടിയ താമസം. ഇപ്പോൾ ചിക്കോടി എത്താറും എല്ലാവരും ഇവിടെ താമസിക്കാം.
0: വിരമിച്ചോ അതോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാനിപ്പോ സെക്യൂരിറ്റി പണി
0: ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
1: സർവീസ് തരണം.
0: അതെ, നല്ല കാര്യം. നമുക്ക് പറ്റുന്ന
1: ഗൾഫിലായിരുന്നു.

0: ആ അതെ
1: അവളിപ്പോ ഞാൻ മറ്റേ വാട്സപ്പും ഫേസ്ബുക്കും ഉണ്ടെങ്കിൽ കൂടി റേഡിയോ ആണ് എന്റെ
0: അതെ,
1: ഫേവറേറ്റ്.
0: അവിടെയും ഗൾഫിൽ ഒരുപാട് ചാനലുകളൊക്കെ ലഭ്യമായിരുന്നല്ലോ അല്ലേ?
1: അന്ന് ഇല്ലായിരുന്നില്ല, അന്ന് റേഡിയോ അവിടുത്തെ റേഡിയോ ഇല്ലല്ലേ.
0: അതെ അല്ല, ഇപ്പൊ അല്ല, ന്യൂസ് ഓൺ എയർ ആപ്പ് ഉണ്ടായിരുന്നില്ല, അത് സ്വാഭാവിക. അന്ന് അവിടുത്തെ റേഡിയോ കേൾക്കാൻ അവസരമുള്ളൂ.
1: അവിടുത്തെ കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഉച്ചക്കൊക്കെ 6, 5, 50 അന്ന് രാവിലെ കേൾക്കുമായിരുന്നു.
0: അങ്ങനെ നമ്മളിവിടുന്ന് അവിടുന്ന് ട്യൂൺ ചെയ്ത് നമ്മളെ മേലെ കിട്ടുമായിരുന്നോ?
1: ഇല്ല, കോഴിക്കോട് കിട്ടൂല, ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ
0: കിട്ടുമായിരുന്നോ?
1: അത്രയും ചെറുപ്പത്തിൽ പുലർച്ചയ്ക്ക് എണീറ്റൊക്കെ ഞാൻ പ്രഭാതൊക്കെ കേട്ടിരുന്നു.
0: ഓ ശരി, അപ്പൊ അത്രയും നമ്മള് ഒരു എന്താ പറയുക, നാടുമായിട്ടുള്ള ഒരു പൊക്കിൾ കൂടി ബന്ധമാണ് റേഡിയോയിലൂടെ.
1: റേഡിയോയിലൂടെ മെയിൻ ആയിട്ട്
0: മനസ്സിലായി മനസ്സിലായി. അത്രയും പ്രയത്നിച്ച് നമ്മൾ അത്രയും നേരത്തെ എഴുന്നേറ്റൊക്കെ കേൾക്കണമെങ്കിൽ അതിനോടുള്ള പ്രിയം ഇനി വാക്കുകളിലൂടെ പറയണമെന്നില്ല.
1: ഓരോരുത്തരും പറയും, നിനക്കെന്താ ചൂടുണ്ടോ? ഇത്ര ഉറക്കം ഞാൻ പാട്ട് കേൾക്കാൻ. ഞാൻ പറ രാവിലെ പാട്ടും പ്രഭാത ഗീതമൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ചെറുപ്പത്തിലേ അങ്ങനെയാണ്.
0: അതെ, ആ ഒരു ശീലം. പിന്നെ മാത്രല്ല, നമ്മൾ പ്രവാസിയായിരിക്കുമ്പോഴേ നാടിനോടുള്ള ഒരു ഹൃദയബന്ധം കാണിക്കുന്ന, അതിനെ നമ്മൾ തൊടുന്ന പോലെയാണ് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ.
1: അതെ അതെ,
0: അവിടെ എത്തുന്നവർക്കേ മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു ആവശ്യകതയും ഒരു അല്ലേ നൽകുന്നൊരു ആശ്വാസവും. എന്തായാലും താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ സിന്ധു ശില്പിയൊക്കെ വീട്ടുകാര്?
1: സിന്ധു ഇവിടെ ഉണ്ട്, ശില്പ സൗദിയിൽ നൈസായിട്ട് വർക്ക് ചെയ്യുന്നു, ഇളയ മോള് ശ്യാമ ബാംഗ്ലൂരിൽ പിന്നെ.
0: അപ്പൊ എല്ലാരോടും ഞങ്ങളെ മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ, ഫാമിലി വീട്ടുകാരോടൊക്കെ.
1: പാട്ടിട്ട് തന്നെ ഉടനെ വിളിക്കാറുണ്ട് പേരോടൊക്കെ.
0: അതെ അല്ലേ,
1: ഞങ്ങളെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനെയാണ്.
0: എല്ലാവരും ഇന്ന് നേരിട്ട് പരിചയപ്പെടാനും സംസാരിക്കാൻ കഴിഞ്ഞുകൊണ്ട് ഇത്രയും വിശേഷങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞല്ലോ. സന്തോഷം.
1: കേൾക്കാൻ പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടി നോക്കി ഇതുവരെ കിട്ടാറില്ല.
0: റൈറ്റ് റൈറ്റ് റൈറ്റ് റൈറ്റ്. എന്തായാലും നമുക്ക് ധ്വനിയിലെ മാനസ നിലയിൽ കേൾക്കാം കേട്ടോ.
1: ആ മാനസ നിലയിൽ. ഓക്കെ ഓക്കെ.
0: അപ്പൊ ഇതുപോലെ ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കാം. ഓക്കെ
1: ഓക്കെ ഓക്കെ ഓക്കെ സാർ.
0: റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാണ്? ഗൗരി നാരായണൻ.
1: അതെ, കൊയിലാണ്ടി.
0: എന്താണ് ഗൗരി ചേച്ചി വിശേഷങ്ങള്?
1: സുഖായിട്ടിരിക്കുന്നു സാറേ. പിന്നെ
0: പറയൂ.
1: സിനിമയിലുള്ള പാട്ട് കൊണ്ടാട്ടം പാട്ട് കേൾക്കണം. അതെന്റെ മകന്റെ മകളാണ് അഭിനയിക്കുന്നത്.
0: നല്ല
1: മകളായിട്ട്.
0: ഓ ശരി. നമ്മളെ അച്ഛമ്മക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അത്.
1: ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാ. അന്നതിനുശേഷം അവളിപ്പം വരവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പൊ ഇനിയിപ്പൊ അടുത്ത മാസം ഒരു വേറൊരു സിനിമ ഉണ്ട്, കളവ സുഗന്ധിതം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ. അപ്പൊ അതൊക്കെ കാണാനും കേൾക്കാനും ഭയങ്കര ആഗ്രഹമുണ്ട്.
0: തീർച്ചയായും വലിയ അതൊക്കെ നമുക്ക് അഭിമാനമുള്ള കാര്യല്ലേ. കുട്ടികളുടെ ടാലന്റ് ഇത്രയും നല്ല സ്കെയിലുള്ള ഒരു പടങ്ങളിൽ വന്നു, അത് വലിയൊരു ഹിറ്റായി മാറിയില്ലേ അല്ലേ?
1: ഭയങ്കര സന്തോഷമുണ്ട് സാറേ, ഭയങ്കര സന്തോഷം.
0: അവളുടെ പേര്?
1: മകള് അമൃതവർഷിണി.
0: അമൃതവർഷിണി.
1: അവള് എറണാകുളത്താണ് താമസിക്കുന്നത്.
0: അതെ. അവിടെ ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
1: അവള് കേന്ദ്രീയ വിദ്യാലയം കൊച്ചി.
0: പ്ലസ് വണ്ണിലെത്തി.
1: ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
0: സന്തോഷം.
1: അങ്ങനെയാണ് സിനിമ കയറിയത്. തുടരും സിനിമയിലായിരുന്നു ഫസ്റ്റ്
0: കയറിയത്. ഏറ്റവും വലിയ നല്ലൊരു വലിയൊരു ബ്രേക്കായി മാറി അല്ലേ ആ പടം തന്നെ?
1: അതെ അതെ അതെ, ഭയങ്കര ഫേമസ് ആയി മാറി. ഭയങ്കര സന്തോഷം. എനിക്ക് ഞാൻ ഒരുപാട് കാലമായി സാറെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിട്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു മണി സമയം ഭയങ്കര തിരക്കായിരിക്കും
0: വീട്ടിലെ,
1: ഭക്ഷണത്തിന്റെ ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് കിട്ടുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ആഗ്രഹം ഒരു ഭാഗത്ത്, തിരക്കൊരു ഭാഗത്ത്. ഞങ്ങൾക്ക് അതിനൊക്കെ ചേച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് സന്തോഷം. കാരണം ഇതുപോലെ
1: ആകാശവാണിയിലുള്ള എല്ലാവർക്കും ഭയങ്കര എന്താ പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല.
0: മക്കൾ അമൃതവർഷിണിക്ക് ഒരു അമൃതവർഷിണി ഒരു മോളെ ഉള്ളോ മോനെ?
1: അല്ല അല്ല, മകനുണ്ട്, തിങ്സ് ആണ് അവര്. ഒരു പെണ്ണാണ്.
0: മോന്റെ പേരെന്താ?
1: പെണ്ണിന് തന്നെ അവൻ നല്ലോണം പാട്ടുപാടും.
0: അതെ അല്ലെ. മോന്റെ പേരെന്താ?
1: പാട്ടുപാടും. അമ്മ പിന്നെ ഒരു ഡാൻസ് പാട്ട് അങ്ങനെയുള്ള ഒരാളാണ്. അതും പിന്നെ ആ വഴിയില് മക്കള്
0: വന്നു. നല്ല കാര്യം. മോന്റെ അമൃതവർഷിണിയുടെ ട്വിൻ ബ്രദറിന്റെ പേരെന്താ? മോന്റെ പേരെന്താ?
1: മോന്റെ പേര് ആദിത്യദേവ്.
0: ആദിത്യദേവ്.
1: ആദിത്യദേവ് അമൃതവർഷിണി. എന്റെ മകൻ നേവിയിലാണ്
0: കൊച്ചിയില്. മനസ്സിലായി. അപ്പൊ അങ്ങനെ കൊച്ചിയിലാണ് അല്ലേ? ഓക്കെ.
1: അതെ. അപ്പൊ അവരവിടെ സെറ്റിലായത്. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സുകളുണ്ട് കാലിക്കറ്റ് ബഡ്ഡീസ് എന്ന്
0: പറഞ്ഞിട്ട്
1: കൂട്ടായ്മ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ഡെഡിക്കേറ്റ് ചെയ്യാം
1: പാട്ടും.
0: നമ്മളെ പേരക്കുട്ടിയുടെ ആ ഡാൻസും അവരുടെ അവരുടെ ആ കുടുംബ ജീവിതത്തിന്റെ മനോഹാരിത ചിത്രീകരിച്ച പാട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? കൊണ്ടാട്ടം.
1: അപ്പൊ
0: ചേച്ചി പരിചയപ്പെട്ടതിൽ സന്തോഷം ഒരുപാട്. വീട്ടിലെ ബാക്കി എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം കേട്ടോ.
1: മനസ്സിലായി
0: മനസ്സിലായി. ഓക്കെ, വെൽക്കം ചേച്ചി, വെൽക്കം ചേച്ചി. ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സാപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. 9400224440 ഇതാണ് നമ്പർ. ഹായ് ഇടുന്നവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം സാർ.
0: ആ, ഇതാരാണ്? മോഹനൻ.
3: മോഹനൻ പുത്തഞ്ചേരിയാണ്.
0: ആ, എന്താണ് സാർ വിശേഷങ്ങളൊക്കെ?
3: സുഖമായിരിക്കുന്നു.
0: ആ, എവിടെയാ? നമ്മളെ പുത്തഞ്ചേരിയാണോ അതോ റോട്ടവേ?
3: പുത്തഞ്ചേരി.
0: ആ, സ്ഥലം തന്നെയാണോ?
3: ഗിരീഷിന്റെ ബ്രദറാ.
0: ആ, ഓ, അത് ശരി. ആ ഹാ ഹാ, ഓക്കെ. അതെ അല്ലേ, മൂത്തേട്ടനാ?
3: ആ, സ്വന്തം.
0: ആ ഹാ, ഓക്കെ.
3: അപ്പം ഞാൻ വിളിച്ച ശരിക്കും എന്റെ വൈഫിന് വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം
0: അതെയോ?
3: എന്നോട് ട്രൈ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത്.
0: ആ, എവിടെ എവിടെയാണോ? കോഴിക്കോട് തന്നെയാണോ?
3: ആ, ഞാൻ എടക്കാടാ താമസിക്കുന്നത്.
0: ആ, നമ്മളെ ഇവിടെ കോഴിക്കോട് ഈസ്റ്റിൽ എടക്കാട് അല്ലേ?
3: അതെ സാർ.
0: ഇപ്പൊ വീട്ടിൽ തന്നെ ഇവിടെ ഉള്ള ആളാണോ? കോഴിക്കോട് തന്നെ ആയിരുന്നോ?
3: അതെ അതെ, ഞാൻ കോഴിക്കോട്.

0: പുത്തഞ്ചേരി കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്.
1: അല്ല അതല്ല എനിക്കറിയാം, ഞാൻ ചോദിക്കുന്ന അല്ല, ജോലിയായിട്ട് കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു.
0: അതെ അതെ, ഞാൻ കോഴിക്കോട് ഇതിലായിരുന്നു, PWDയിലായിരുന്നു.
1: അതെയോ?
0: ആ
1: മറ്റേ നമ്മൾ അത്തോളി അടുത്താണല്ലോ.
0: അതെ അതെ.
1: ഓക്കെ.
0: അപ്പൊ ഞാൻ എന്താ പറയാ, PWD കോംപ്ലക്സ്
1: മറ്റേ മാനാഞ്ചിറ. ആ
0: മാനാഞ്ചിറ എവിടെയായിരുന്നു?
1: വിരമിച്ചിട്ട് കുറച്ചായോ? റിട്ടയർ ചെയ്തോ?
0: 2006 ഗിരീഷിനേക്കാൾ 11 വയസ്സ് മൂത്തതാണ്.
1: അതെ. ഓക്കെ. അപ്പോ നമുക്ക് 10-20 വർഷത്തോളായി അല്ലേ നമ്മുടെ.
0: അതെ അതെ അതെ.
1: ഓക്കെ. വൈഫ് അവിടെ ഉണ്ടോ സംസാരിക്കാൻ?
0: ആ വൈഫ് ഉണ്ട്. ഞാൻ കൊടുക്കാം.
1: ആ
2: കൊടുക്കാം. ഹലോ
1: നമസ്കാരം. ആ ചേച്ചി നമസ്കാരം. എന്താ വിശേഷം ചേച്ചിയുടെ പേരെന്താ?
2: എന്റെ പേര് ശൈലജ. ഞാനും റിട്ടയർഡ് ആണ്.
1: അതെയോ? എന്തിലായിരുന്നു?
2: വെസ്റ്റീല് എഞ്ചിനീയറിംഗ് കോളേജിൽ.
1: ആ അതെയോ?
2: അപ്പൊ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നുമില്ല. ഗിരീഷിന്റെ മക്കള് ഞങ്ങളെ മക്കളെ തന്നെ.
1: അതെ അതെ. അവരിപ്പോ ദിന്നാഥൊക്കെ അവിടെ സിനിമയിലും ഒക്കെ കുറച്ച് സജീവമാണല്ലോ അല്ലേ?
2: ഓ ദിന്നാഥ് സജീവാ. ജിദ്ദീൻ പുത്തഞ്ചേരി.
1: അതെ. ആ ഇപ്പൊ കണ്ടു, നാളെ കണ്ടു. അതുപോലെ മറ്റേ ബീന ചേച്ചിയൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാമിലൊക്കെ മുമ്പ് പങ്കെടുക്കാറുണ്ട്, ഇവിടെ വരാറുണ്ട്. ഗിരീഷ് ഷെട്ടറിലപ്പോ അദ്ദേഹം നിരന്തരം ലളിതഗാനങ്ങളായിട്ടും പല ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങള് എത്രയോ കാലമായിട്ടുള്ള ഒരു ആകാശവാണി, ഒരു ഹൃദയബന്ധമുള്ള മനുഷ്യനായിരുന്നു നമുക്കറിയാലോ.
2: പിന്നെ
1: അതെ എനിക്കറിയാം, നമ്മളെ കെ കുഞ്ഞിരാമൻ. അതെ അലിയനല്ലേ? അതെ കെ കുഞ്ഞിരാമൻ. പക്ഷേ ഞങ്ങളുടെ കമ്പോസർ എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ എത്രയോ പാട്ടുകളുടെ ആളല്ലേ. പിന്നെ അങ്ങനെ
2: എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, കണ്ണോട് കണ്ണോരം എന്നുള്ള പാട്ട്. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. ഈ പാട്ട്
1: വീരപുത്രന്റെ പാട്ടല്ലേ?
2: അതെ വീരപുത്രൻ.
1: ആ ശ്രേയ ഘോഷാല് പാടിയ ഗാനല്ലേ?
2: അതെ.
1: ആ
2: അപ്പൊ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും കൊറേ കാലമായി ട്രൈ ചെയ്യുന്നു.
1: അതെ, എന്തായാലും ഇതുപോലെ ഒരു ഹായ് ഇടാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ തീരെ കാത്തിരുന്നിട്ട് കിട്ടാത്തവരുമായി സംസാരിക്കാനുള്ള ഒരു അവസരമായി മാറിയത്. അപ്പോ അതെ, സാറിന്റെ അടുത്തൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. ഓക്കെ, സന്തോഷം കാത്തിരുന്നതിലും പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം. ഓക്കെ സർ, താങ്ക് യു. പാട്ട് കേൾക്കാം കേട്ടോ.

0: ഹലോ, നമസ്കാരം. ഹലോ.
1: നമസ്കാരം.
0: ആ നമസ്കാരം, നമസ്കാരം. കുറച്ച് നേരം ദിവസമായി തോന്നൂലേ, ഹായ് ഇട്ടോണ്ട് കാത്തിരിക്കുന്നു. ജിഷയുടെ സ്ഥലം എവിടെയാ?
1: ഇത് ബാലുശ്ശേരി വട്ടോളി.
0: വട്ടോളി. ആ ഹാ, ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: വിശേഷം സുഖം തന്നെ. ഇന്ന് മഴയില്ല.
0: ഇന്ന് മഴയില്ലാത്തത്?
1: ആ, അന്ന് രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വെയിലാണ്.
0: മഴയും വെയിലും മാറി മാറി, നല്ല കഠിനമായ വെയില് പെട്ടെന്ന് ഒരു നിമിഷം മാറുകയും അതുപോലെ കടുത്ത മഴയും വന്നുകൊണ്ടിരിക്കുന്നില്ലേ ഇപ്പോ, അല്ലേ?
1: നമ്മുടെ
0: പഴയ കർക്കിടകമൊക്കെ എവിടെയോ പോയി മറഞ്ഞു.
1: അതെ,
0: അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പുതിയൊരു കാലാവസ്ഥയായിട്ട് ഇനി എന്താ പറയാ, ശീലിച്ച് അഡാപ്റ്റ് ചെയ്തൊക്കെ വരേണ്ട മനുഷ്യരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ, അങ്ങനെയാണ് ഇപ്പോ.
0: നമ്മുടെ പ്രകൃതം എല്ലാം ഒരു വലിയ മാറ്റത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു തലമുറയാണോ നമ്മൾ എന്നുള്ള സന്ദേഹം ചിലപ്പോഴൊക്കെ തോന്നും, അല്ലേ?
1: അതെ, ആദ്യമൊക്കെ 10 വെയില് എന്നൊക്കെ പറയായിരുന്നു, ഇപ്പോ അതൊന്നുമില്ല.
0: പഴമൊഴികൾ മാത്രല്ല, നമ്മുടെ രീതികള്, ശീലങ്ങള് എല്ലാം പുതിയ രീതിയിലേക്ക് മാറിപ്പോകാൻ നിർബന്ധിതമായി മാറ്റേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. പോട്ടെ, നമ്മള് വലിയ വിഷയങ്ങളൊന്നും സംസാരിച്ച് നമ്മളെ മനസ്സ് ഭാരം കൂട്ടണ്ട. നമുക്ക് പാട്ടല്ലേ കേൾക്കണ്ടേ, അല്ലേ? ഓ, കൊടുത്തോളൂ.
2: ഹലോ.
0: ആ ഹലോ, നമസ്കാരം.
2: ആ ഹലോ,
0: എങ്ങനെയാ പേര്?
2: വിശ്വനാഥൻ.
0: ആ ഹാ, അപ്പൊ ഉച്ചക്ക് വീട്ടിൽ വരുവോ?
2: ഇന്ന് ലീവ് ആയിരുന്നു, മഴയൊക്കെ.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരും എന്നാ പാട്ടിന്റെ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഭക്ഷണത്തിലേക്ക് ഭക്ഷണം തുടങ്ങിയോ?
2: ഭക്ഷണം ഇപ്പൊ തുടങ്ങും.
0: അതിന് ഇതിലൊരു തീരുമാനമായിട്ട് മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്.
2: ആ, ഞാൻ ഓരോ ചെറിയ പണിയിലൊക്കെയാണ്.
0: ആണോ? ആ ഹാ ഹാ. എന്നാൽ ഇപ്പൊ ആവശ്യപ്പെട്ട പാട്ട് നമുക്ക് കളിവാക്കുന്ന സിനിമയിലെ ഗഗന നീലിമ എന്നുള്ള പാട്ടാണ് കേൾക്കണമെന്ന് പറഞ്ഞത്.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ബിജു നാരായണൻ, ശ്രീജ, അവര് പാടിയ പാട്ടാ. എന്നാ പാട്ട് കേട്ടാലോ?
2: ഓ, കേക്കാം.
0: എന്നാ പണി തുടരാം, അതിനുശേഷം ഭക്ഷണത്തിലേക്ക് കടക്കാം, പാട്ടും കേൾക്കാം.
2: ഓക്കെ
0: ഓക്കെ, എന്നാല് താങ്ക് യു.
2: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ ഹലോ
0: ആ ഹലോ.
1: ഓ, നമസ്കാരം നമസ്കാരം
0: നമസ്കാരം നേഷ്, കുറെ പ്രാവശ്യമായി നമുക്ക് പാട്ടിന് വേണ്ടി ഇങ്ങനെ പല രൂപത്തിൽ മെസ്സേജസ് ആയിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ ഇടുന്നു.
1: ഒരുപാട് ദിവസമായി.
0: ഇത് മടുത്തുപോലെ മനുഷ്യൻ ഇങ്ങനെയാണെങ്കിലേ.
1: അല്ലില്ല, മടുക്കണമെന്നില്ല. ഞങ്ങളിങ്ങനെ പണിന്റെ ഇടയിൽ കുട്ടി ഇങ്ങനെ റേഡിയോ കേട്ടോണ്ടേ.
0: അതെ അതെ, അതുകൊണ്ട് മടുപ്പില്ല.
1: സന്തോഷമായി കോള് കിട്ടിയപ്പോ.
0: വേറെ കൂട്ടുകാരൊക്കെയാ?
1: കൂട്ടുകാരോട് ഇഷ്ടം വേറെ ആൾക്കാരുണ്ട്. അശോകന്മാരുണ്ട്, വിവേകുണ്ട്.
0: എന്തിന്റെ വർക്ക്ഷെഡ് ആണോ?
1: ആ, വർക്ക്ഷോപ്പിലാണ്.
0: എന്തിന്റെ വർക്ക് അവിടെ?
1: ഞങ്ങൾക്ക് ഇന്റീരിയർ വർക്കാണ്, പ്ലൈവുഡിന്റെ.
0: പ്ലൈവുഡിന്റെ അല്ലേ?
1: വാഴയൂർ.

0: വാഴയൂര്. അപ്പം ഒരു വലിയ ടീം അതിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക.
1: രാജേഷ് പുതുക്കോട് വേറെ ഉണ്ട് ഇങ്ങനെ പറയും, മൂപ്പരോട് എന്തെങ്കിലും ഇന്ന് ലീവായതാണ്, ഭയങ്കര ആഗ്രഹം വിളിക്കാൻ
0: വേണ്ടിയിട്ട്. എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് നമ്മൾ ഇന്ന് പാട്ട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ അടുത്ത് തന്നെയാണോ താമസമൊക്കെ?
1: ആ അവിടെ തന്നെയാണ്, ഞങ്ങൾ രാവിലെ അവിടെ വന്ന് 8 മണിയാകുമ്പോ തുടങ്ങും പാട്ടിടെ. പിന്നെ 2 മണിക്ക് പിന്നെ ന്യൂസ് വരുമ്പോ ഓഫ് ആക്കും, 3 മണിക്ക് തുടങ്ങും.
0: ആ അങ്ങനെയാ.
1: പിന്നെ 5 മണി വരെ പാട്ട് കേട്ട് വെച്ചോ.
0: രണ്ടരക്ക് ഇടയ്ക്ക് കൂടെ ഓൺ ആക്കിയ കുറച്ചൊരു ഗസൽ കേൾക്കായിരുന്നല്ലോ, അതിൽ ഇൻട്രസ്റ്റ് ഇല്ലേ?
1: രണ്ടരക്ക് വരല്ലോ, ഞങ്ങൾ ഉറങ്ങിപ്പോ.
0: ഒരു ക്ഷീണമുള്ള പണിയാണ് അല്ലേ? വർഷം കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും. അവിടെ മെസ് ആയിട്ടുണ്ടോ അതോ എല്ലാരും അവനവൻ കൊണ്ടുവരാണ്? അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഓക്കെ ഓക്കെ. സന്തോഷായിരിക്കുന്നു. വേറെ എന്താ, ആരും എന്തോ ചോദിക്കണ്ടല്ലോ. ആ കൊടുക്കൂ.
1: ഹലോ,
0: എന്താ രാധാകൃഷ്ണ വിശേഷം?
1: ഞങ്ങള് കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ഹായ് ഇടും, പക്ഷെ ഒന്നും എടുക്കില്ല. അപ്പൊ ഞാൻ പിന്നെ കുറെ മടുത്തു.
0: മടുത്തു, അതാ പറഞ്ഞ ഞാൻ ഇത് ഇങ്ങനെ ഇട്ടിട്ട് മടുത്തു.
1: പുതിയ നമ്പർ ഓരോരുത്തർ, നമ്മള് പുതിയ ലോങ് സൈഡിലൊക്കെ ആള് വരുമ്പോ നമ്പർ

0: എന്താ സുഖം തന്നെയല്ലേ?
1: ആ സന്തോഷായിരിക്കുന്നു. വേറെ എന്താ, ആരും എന്തോ ചോദിക്കണ്ടല്ലോ. ആ കൊടുക്കൂ.
0: ഹലോ,
1: എന്താ രാധാകൃഷ്ണ വിശേഷം?
0: ഞങ്ങള് കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ഹായ് ഇടും, പക്ഷെ ഒന്നും എടുക്കില്ല. അപ്പൊ ഞാൻ പിന്നെ കുറെ നിർത്തി
1: മടുത്തു. അതാ പറഞ്ഞ ഞാൻ ഇത് ഇങ്ങനെ ഇട്ടിട്ട് മടുത്തു.
0: പുതിയ നമ്പർ ഓരോരുത്തരും നമ്മള് പുതിയ ലോങ് സൈഡിലൊക്കെ ആള് വരുമ്പോ ഓരോ നമ്പർ ഞങ്ങൾ ട്രൈ ചെയ്തു.
1: നല്ല സന്തോഷം. ഞങ്ങളെ കാണാൻ മെസ്സേജ് കാണാഞ്ഞിട്ടല്ല, ഇപ്പൊ ഇത് ഒരുപാട് പോയി പറഞ്ഞ പോലെ തുറന്നു നോക്കാൻ പോലും പറ്റാത്ത അത്ര മെസ്സേജ് ഇവിടെ ഉണ്ട്. അതിന്റെ ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട്
0: കേട്ടോ.
1: സന്തോഷം.
0: ഞങ്ങള്
1: നല്ല കാര്യം, അതവിടെ ഓൺ ആയിരിക്കട്ടെ, അതൊരു വർക്കത്തായിട്ട് ഇരിക്കട്ടെ അല്ലേ. അതെ അല്ലേ, അതെ, അവർക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം അല്ലേ. അവര് പലപ്പോഴും ഇങ്ങനെ എത്ര റേഡിയോ കേട്ട് പരിചയമില്ലാത്തവർക്ക് അതൊരു അനുഭവമായിരിക്കും. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഒരു ഹലോ വിവേക്.
2: ഹലോ.
1: ആ വിവേക് നമസ്കാരം.
2: കുറെ കാലമായി വർത്താനം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു.
1: അതെ നല്ല കാര്യം. വിവേക് ഇന്ന് ഇവർക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി എന്താ ഷെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളേ? മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ആദ്യം അനൗൺസ് ചെയ്താലും ഇതിന് പിടിയും വലിയായിരിക്കും ചിലപ്പോ. എല്ലാരും പലരും കൊണ്ടുവരും അല്ലേ? കൊടുക്കും. നല്ല കാര്യം. എന്തായാലും നിങ്ങളെ കൂട്ടായ്മ ഉഷാറായി നടക്കട്ടെ കേട്ടോ. വർക്കും നമുക്ക് രാജേഷ് തിളക്കത്തിലൊരു പാട്ടാ പറഞ്ഞത്, അത് കൊടുക്കാം. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം ബാക്കി സംസാരിക്കാൻ കഴിയാത്ത എല്ലാരോടും ഓക്കെ. റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ സാർ,
0: ആ ഹലോ, ഇതാരാ? ശോഭന.
1: കുറെ കാലായി സാർ നിനക്കിടന്ന്.
0: ഞാൻ കാണുന്നുണ്ട് ശോഭന, ഇതിൽ കാണുന്നു. ഇപ്പോഴാണ് വിളിക്കാൻ, ഇപ്പൊ നാടൻ ഭാഷ പറഞ്ഞ എപ്പോഴാണ് കൂടിയത്?
1: ആയിക്കോട്ടെ സാറേ,
0: എന്തായാലും കൂടിയല്ലോ അല്ലേ.
1: ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.
0: ശോഭന ജൂൺ മുതല് മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലേ? ജൂൺ അല്ല, അതിനു മുമ്പ് ജൂൺ 4-ാം തീയതി മുതൽ കിടക്കുന്നുണ്ട് ഇവിടെ കുറെ ഹായ്.
1: തുടങ്ങുന്നുണ്ട് സാറേ, ഈ പരിപാടി തുടങ്ങിയെന്നേ ഞാൻ തുടങ്ങിയത്.
0: അതെ, ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേ ചിലപ്പോൾ അതങ്ങ് ആ ചാറ്റുകൾ താഴേക്ക് അങ്ങ് പോയി പോകും. അപ്പൊ പിന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച കുറെ മെസ്സേജ് അത് പോട്ടെ, നമ്മള് കിട്ടാത്ത കഥ പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ? എവിടെയാ സ്ഥലം?
1: നല്ല വിശേഷം, കൊടുവള്ളിയാണ്.
0: ആ ഹാ, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ആദ്യം വിളിക്കുന്നുണ്ട്, വിളിക്കണ്ടായിരുന്നു
0: മുമ്പ്.
1: വീട്ടിൽ തന്നെ
0: വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ
1: വീട്ടു ജോലികള് ആട് പഠിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു.
0: ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നൊക്കെ ഇപ്പത്തെ ഭാഷ പറയുന്ന മാതിരിയാണ് അല്ലേ? ആട് പശു കോഴി അല്ല, ഞാൻ അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശം. അല്ല, വീട്ടിലെ കാര്യം ഒപ്പം വീടിന് പുറത്തുള്ള കുറെ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ കൂടി നമ്മൾ പരിഗണിക്കണം.
1: ശരി ശരി, സാറേ
0: വീട്ടുകാരെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മൾ വളർത്തുന്നവരെയും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കില്ലേ, ആലേന്ന് വിളി വരുന്നുണ്ടോ? സമയമായില്ലേ കൊടുക്കാൻ? ഉച്ച വെള്ളം കൊടുക്കേണ്ട നേരായോ? അതെ അല്ലേ. എത്ര പശുക്കളുണ്ട് അല്ലേ?
1: പശു ഇപ്പൊ ഇല്ല സാറേ, ഇപ്പൊ എനിക്ക് വയ്യാതെയായി, അടിക്കടി വീണ് കാലൊക്കെ പൊട്ടി, അപ്പൊ അതൊക്കെ ഒഴിവാക്കി. ഇപ്പം ആടുണ്ട്, പിന്നെ കോഴിയുണ്ട്, കിളിയുണ്ട്, മീൻ വളർത്തലുണ്ട്, അങ്ങനെയൊക്കെ
0: സജീവമാണ്.
1: വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും ജോലികളൊക്കെ അങ്ങനെ പോവാന്ന്.
0: എന്തെങ്കിലും ഒരു ജോലിയൊന്നും അല്ല, ഇതൊരു വലിയ ഒരു കമ്പനി നടത്തുന്നത്ര അധ്വാനം നിങ്ങൾ പറഞ്ഞു കേട്ടിടത്തോളം ഉണ്ട്.
1: മഴ പെയ്യുമ്പോ മാത്രമേ ബുദ്ധിമുട്ട് തോന്നുള്ളൂ. അപ്പോഴൊക്കെ നമ്മള് എന്തെങ്കിലും പുല്ലുകളും ഇലകളൊക്കെ വെട്ടിക്കൊണ്ടെത്ത് അങ്ങനെയൊക്കെ വല്ല കാര്യങ്ങളൊക്കെ
0: നിർവഹിക്കും. ആശ്രയിച്ചു നിൽക്കുന്ന ജീവികളല്ലേ.
1: അതെ അതെ,
0: ഇറക്കി വിട്ടാലും അകത്തേക്ക് ഓടി വരുന്ന കോഴിയുണ്ടോ? ഓ, ഞാൻ ഉഷാറായിരിക്കുന്നു ഉഷാറായിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നേ, വേറെ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? അറിയണ്ടോ,
1: വീട്ടില് ഭർത്താവുണ്ട്, ബസ് പോകുന്നതാണ്. സാറിന് അറിയാൻ മതി, കണ്ടക്ടർ ബാലകൃഷ്ണൻ.
0: നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. അതെ അതെ, ദയവായിട്ട് സംസാരിച്ചിരുന്നു. പഴയ ബസ് റൂട്ടുകളെ കുറിച്ചൊക്കെ, പണ്ട് കുറെ കാലം പോയ സർവീസ് അനുഭവങ്ങളൊക്കെ അന്ന് ഒരിക്കലും ആദ്യ കാലം ഫോണിൽ സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്.
1: സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
0: ഗുരുവായൂർ റൂട്ടിലോ? അവിടെ പോയതല്ലേ?
1: ഗുരുവായൂരല്ല,
0: കടാമ്പുഴയോ?
1: അരീക്കോട്.
0: ആ ഹാ,
1: ആ
0: റൂട്ടിലായിരുന്നു.
1: കോഴിക്കോട്. ലോങ് റൂട്ട് ആയിരുന്നു.
0: അതെ, റോങ് റൂട്ട്. അതെ, എവിടെ ദീർഘദൂര ഒരു ബസ്സിലാണെന്നൊരു ഓർമ്മ. അതാണ് ഞാൻ പെട്ടെന്ന്,
1: ഒരുപാട് 35 വർഷം ഇത് വർക്ക് ചെയ്തു.
0: അതെ, അതൊക്കെ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹത്തോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ പറയൂ സാർ, ഇടയ്ക്കുള്ളതൊക്കെ വിളിക്കാറുണ്ട്.
0: ഓക്കേ, നമുക്ക് ഇന്ന് കേൾക്കേണ്ട പാട്ട് ചാന്തുപട്ടിലെ ജാനകമ്മ പാടിയ പാട്ട് അല്ലേ?
1: കടലിന്റെ അങ്ങിക്കരയിലെ ആ പാട്ട്,
0: നേരം വിളിക്കുന്ന നേരം,
1: ഭയങ്കര ഇഷ്ടം
0: കേൾക്കാട്ടോ.
1: ഓ സാർ,
0: കൂടി പരിചയം. ഓക്കെ, താങ്ക് യു.
1: ഓ സാർ.

0: ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിദേശത്തു നിന്നൊക്കെ ധാരാളം ഹായ് മെസ്സേജസ് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം സ്വീഡനിൽ നിന്ന് മാക്സ്വൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, അതുപോലെ ദുബായി പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വാട്സാപ്പിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്. നിർഭാഗ്യവശാൽ വാട്സപ്പ് കോള് നമുക്കിപ്പോൾ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മുടെ വിദേശത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ കൂടി പങ്കെടുപ്പിക്കാം. പരിപാടി അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രാഹുൽ, സാങ്കേതിക സഹായം സുബൈർ. ഇനി മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi calls for strict action against paper leaks, assures early passage of bill for proposing fast track courts and stricter punishments to culprits. Second round of talks between government and CJP begins at Constitutional Club over NEET paper leak row. Showdown continues in Parliament over NEET paper leaks. Lok Sabha adjourned for the day amid opposition uproar. Supreme Court directs Centre and NTA to file detailed affidavits on progress made in implementing reforms after NEET UG paper leak. India calls out United Nations for ignoring repression in Pakistan-occupied Kashmir, accuses Islamabad for systematically crushing rights of the people. IMD forecasts very heavy to extremely heavy rainfall over East Rajasthan, Gujarat and Madhya Maharashtra today. And India's Anahat Singh enters the semi-finals of World Junior Squash Championships. Prime Minister Narendra Modi has said that he has directed the departments to prepare a proposal for fast-track courts to tackle paper leaks, and they worked continuously and submitted the draft to him late last night. In a video message last night, Mr. Modi said this draft, which includes provisions for fast-track courts and stringent punishment, will be discussed by the cabinet today. He said after incorporating the suggestions,

0: ആ പാവം പെണ്ണിന്റെ ശവം എന്ത് ചെയ്തടാ? ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാൻ?
1: ഇല്ല ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോറാത്തി ആന്റിയുടെ കൂടെ കിടത്തി ഉറക്കി.
0: ഡോറോത്തി ആന്റിയോ? അതാരാ?
1: ആന്റിയാ. ആന്റി ആന്റി മരിച്ചു പോയതല്ലേ? ആന്റിയുടെ അടക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്.
0: ആന്റിയുടെ അടക്ക് കഴിഞ്ഞോ? ബാക്കി പറ. ഡേവിഡ്, ഡേവിഡ്, ഉറങ്ങാതെ എഴുന്നേൽക്ക്. ഡേവിഡ്, ഡേവിഡ്, ശേ,
2: ഡേവിഡ് പിന്നെ കണ്ണു തുറന്നില്ല. അളവിൽ കൂടുതൽ സോഡിയം പെന്റാത്തോൾ ശരീരത്തിലെത്തിയാൽ ശ്വാസതടസ്സവും ഹൃദയാഘാതവും സംഭവിക്കും. അതുതന്നെ ഇവിടെ ഡേവിഡിനും സംഭവിച്ചു. പക്ഷേ ജീവൻ വെടിയും മുമ്പ് ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾ ധനപതിയുടെ സംശയത്തിന് സ്ഥിരീകരണം നൽകി. പക്ഷെ ഞങ്ങൾക്ക് ഡേവിഡിന്റെ വാക്കുകൾ മറ്റൊരു തുമ്പാണ് നൽകിയത്.
3: മരിച്ചുപോയെന്ന് ഡേവിഡ് പറഞ്ഞ ഡൊറോത്തി ആന്റിയെ തേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് തീർച്ചയായും ഡേവിഡിന്റെ റിലേറ്റീവോ പരിചയക്കാരിയോ ആയിരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു.
4: എന്നിട്ട് കണ്ടെത്തിയോ?
2: ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. ഡേവിഡിന്റെ ഇടവക പള്ളിയിലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ഒരു വൃദ്ധ.
3: അപകടത്തിന് ദൃക്സാക്ഷിയായ യുവതിയെ നിശബ്ദയാക്കിയ ഡേവിഡ് അവളെ ഡൊറോത്തി ആന്റിയുടെ കല്ലറയിൽ തന്നെ കൊണ്ടുചെന്ന് അടക്കി. അവളുടെ കയ്യിലെ ബാഗ് ഉൾപ്പെടെ ആരും അറിയാതെ.
4: ഹോ ദൈവമേ, എന്തെല്ലാം ക്രൂരതകൾ! എങ്കിലും ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഒരു യുവതിയെ കൊന്ന് ശവം മറ്റൊരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഒരു ദൃക്സാക്ഷിയുമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
2: താങ്കളുടെ ഈ സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു.
3: അന്ന് അപകടം നടന്ന സ്ഥലം ധനപതിക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും കൺസ്ട്രക്ഷൻ പകുതി നിലച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇപ്പോൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോഴും അവിടെ കാണാൻ കഴിഞ്ഞു. ആ വിജനത ഒരുപക്ഷെ തന്റെ ക്രൂരതയ്ക്ക് ഡേവിഡിനെ സഹായിച്ചിരിക്കാം.
2: നഗരം